ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 8, കൊലവർഷം 1201, ഇടവം 15. 2026 മെയ് 29, വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവന് നൽകപ്പെട്ട ബുദ്ധിയും ചിന്താശേഷിയും. ഇവ രണ്ടും നഷ്ടപ്പെട്ടാൽ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനല്ലാതായിത്തീരും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ള ശരീരത്തിന് ശുദ്ധവായു, ശുദ്ധജലം, വ്യായാമം, സമീകൃതാഹാരം, നല്ല ശീലങ്ങൾ ഇവയെല്ലാം അനുപേക്ഷണീയമാണ്. സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉത്തരവാദപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമുണ്ടാവേണ്ട ഗുണങ്ങളെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. നല്ല കഴിവും ഊർജ്ജസ്വലതയും, നല്ല മനസ്സും മനുഷ്യത്വവും, നല്ല കാഴ്ചപ്പാടുകൾ ഇവയുള്ള ഉയർന്ന വ്യക്തികൾ കുടുംബത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും തലപ്പത്ത് വരുമ്പോൾ മാത്രമേ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാനാവൂ. ആരോഗ്യത്തിൻ്റെ നിർവചനം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം തോന്നുന്ന അവസ്ഥ സമൂഹത്തിലെല്ലാവർക്കും ഉണ്ടാവുക എന്നതാണ്. ഈ രംഗത്ത് കുതിച്ചുയരുന്ന പാൻ മസാലകളുടെയും മദ്യത്തിൻ്റെയും ഇതര ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അവ വ്യക്തികളിലും കുടുംബജീവിതത്തിലും വിതയ്ക്കുന്ന നാശത്തിൻ്റെ കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നവയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നു. മസ്തിഷ്ക നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെ ലഹരി സാരമായി ബാധിക്കുന്നു. ആശയവിനിമയം താളം തെറ്റുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാകുന്നു. ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നു. സമയബോധം നഷ്ടപ്പെടുന്നു. പരിസരബോധം ഇല്ലാതാകുന്നു. തന്നോടൊപ്പം ഉള്ളവരെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതാകുന്നു. ഉറക്കം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. ദിനചര്യകൾ മുടങ്ങുന്നു. ശുചിത്വബോധം നഷ്ടപ്പെടുന്നു. അക്രമവാസനകൾ വർദ്ധിക്കുന്നു. തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ്

0: ലഹരി ഉപയോഗത്തിലൂടെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിന് പുറമെ ക്യാൻസർ, പ്രത്യുൽപാദന ശേഷിക്കുറവ്, മറവി രോഗം, വിഷാദരോഗം, സംശയരോഗം തുടങ്ങി മാനസികവും ശാരീരികവുമായ ഒട്ടേറെ അസുഖങ്ങൾക്കും ലഹരി ഉപയോഗം കാരണമായിത്തീരുന്നു. ലഹരിയുടെ ഇത്തരം ദൂഷ്യവശങ്ങൾ കൊണ്ട് തന്നെയാകാം പ്രവാചകനായ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞത്: നിങ്ങൾ ലഹരി വെടിയുക, അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു. മനുഷ്യൻ്റെ വിവേചന ശക്തിയെ സാരമായി ബാധിക്കുന്നു എന്നതാണ് ലഹരി ഉപയോഗത്തിൻ്റെ പ്രധാന പ്രശ്നം. അത് സാമൂഹിക ജീവിതത്തെയും തൊഴിൽ മേഖലയെയും പഠനത്തെയും സാരമായി ബാധിക്കുന്നു. പ്രതീക്ഷിച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അമിതമായ മാനസിക സംഘർഷവും കൂടുതൽ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് പോലും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. മദ്യപിച്ച് വാഹനമോടിക്കുന്നത്, മോഷണം, ആക്രമണം, മറ്റ് ദോഷകരമായ പെരുമാറ്റങ്ങൾ എന്നിവയുടെ ഫലമായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ദിനേന വർദ്ധിച്ചു വരുന്നത് നമ്മുടെ അനുഭവമാണ്. ഇത് നിരപരാധികളായ യാത്രക്കാരെപ്പോലും അപകടത്തിൽപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കണം. കൂട്ടുകെട്ടുകളിൽ മാറ്റം വരുത്തിയും സമപ്രായക്കാരുമായി വിനോദത്തിലേർപ്പെട്ടും ആദർശാധിഷ്ഠിതമായ സംഘബോധത്തിൽ പങ്കുചേർന്നും നൂതനമായ ചികിത്സാരീതികൾ അവലംബിച്ചും ഒരു പരിധിവരെ ഇവ നിയന്ത്രിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വ്യക്തികളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നമുക്കൊന്നായി രംഗത്തിറങ്ങാം. വിശുദ്ധ ഖുർആൻ പറയുന്നു: സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങളതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാചി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ?
1: എം കെ പോക്കർ സുല്ലമി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി വാർത്തകൾ ഇംഗ്ലീഷിൽ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Renu Kataria. Prime Minister Narendra Modi met the representatives of the Tribal Security Forum in New Delhi yesterday. In a social media post, Mr. Modi said their dedication to the tribal community is truly commendable. He stated that during the meeting, meaningful discussions were held on various topics related to the development of tribal communities and their empowerment. Union Home Minister Amit Shah held a meeting yesterday to review preparations for the Commonwealth Games and proposed Olympics to be hosted in Ahmedabad. Union Sports Minister Mansukh Mandavia, Gujarat Chief Minister Bhupendra Patel, Deputy Chief Minister Harsh Sanghvi and senior officials were present at the meeting. In a social media post, Mr. Shah said, Modi government is expanding world-class sports infrastructure and state-of-the-art training facilities in India. He said, keeping in mind the proposed world-class sporting events in Ahmedabad, sports facilities are being developed in accordance with global standards. Ahmedabad would be hosting the 2030 Commonwealth Games and has officially submitted a bid for the 2036 Olympics. The National Testing Agency NTA has released revised examination dates and admit cards for the Common University Entrance Test Undergraduate CUET UG 2026 examinations for admission to programs across central and participating universities. The examinations will now be conducted on the 31st of this month and 6th and 7th of next month. The examination, which was scheduled for yesterday, was rescheduled due to Eid ul-Adha. NTA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA, cuet.nta.nic.in. The CBI has arrested Giribala Singh in the Trisha Sharma death case. Giribala is Trisha's mother-in-law and a retired district and sessions judge. The arrest was made in Bhopal yesterday. Earlier, a CBI team questioned and searched Giribala's home for nearly 7 hours, following which she was arrested. Air India has extended suspension of its flights to Israel till July end amid continued geopolitical uncertainties in West Asia. The airlines had

0: College of Engineering at Davangere, Karnataka. National Security Advisor Ajit Doval called for decisive action against terrorism and said there cannot be double standards in the fight against it. Addressing an international security forum in Russia, Mr. Doval said responsible nations have to evaluate their choices and decide whether they support sponsors of terrorism or counter them with decisive action. Iran's Islamic Revolutionary Guard Corps, IRGC, has said it targeted an American airbase in the region after fresh U.S. strikes on southern Iran overnight. Kuwait, which hosts a U.S. base, said it had intercepted hostile missile and drone threats but did not confirm the target. The Iranian missile launch came after the U.S. shot down Iranian drones over the Strait of Hormuz and struck a military site in Bandar Abbas, a strategic port city in southern Iran. In IPL cricket, Gujarat Titans and Rajasthan Royals will meet in the all-important qualifier 2 at the Maharaja Yadavindra Singh International Cricket Stadium, New Chandigarh, this evening. The match will start at 7:30 p.m. The winner will take on Royal Challengers Bengaluru in the final on Sunday at Narendra Modi Stadium in Ahmedabad. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. പാഥേയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ഒ എൻ വി കുറുപ്പിൻ്റെ കവിത. ആലാപനം ജീജ ശ്രീജിത്ത്. തുടർന്ന് പ്രഭാതഗീതം. ഇതിൽ വാഴക്കാട് എൻ ഇ റഹ്മാൻ, ഇ വി മുഹമ്മദ് ഹനീഫ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ. പ്രഭാതഗീതത്തെ തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. ഏഴുമണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, കരിയർ കിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. ഏഴ് 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. എട്ട് 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. ജവഹർ പങ്കജ്, ജി ജെ റോഷിനി, ചെങ്ങന്നൂർ ശ്രീകുമാർ, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയത്. 9:00 സുവർണ മലരുകൾ, 9:30 ഇശൽമാല, 10:00 എൻ എച്ച് എം സ്പോൺസേർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:00 മാപ്പിളപ്പാട്ടുകൾ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. ജയചന്ദ്രൻ, പി വി റോമിള, വിജയൻ കോവൂർ എന്നിവർ പാടിയത്. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, തിരുവനന്തപുരം ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, ഫ്ലോർ മിൽ സംരംഭം, രമാവതി മക്യാടുമായി അഭിമുഖം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 കേൾക്കാം യുവവാണി.

0: ഒൻപത് പതിനഞ്ചിന് വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ജയശ്രീ കുടിക്കടം പക പകർത്തിക്കൊള്ളൂ. ഹരിദാസ് ഒറവിൽ എഴുതിയ കഥ ഞാൻ എൻ്റെ വായന. ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ്, ശ്രീകുമാർ മുഖത്തല എന്നിവർ സംസാരിക്കുന്നു. 10:00 ഈശ്വർ രാമകൃഷ്ണൻ്റെ സംഗീത കച്ചേരി, ടി എച്ച് ലളിത വയലിൻ, കെ പി രമേശ് ബാബു മൃദംഗം. 11:00 ലളിതഗാനം. നിങ്ങളിതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ONV കുറുപ്പിന്റെ പാഥേയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ജിജാ ശ്രീജിത്ത് ആലപിച്ചത്.

0: നിങ്ങൾ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ പാഥേയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ജിജ ശ്രീജിത്ത്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്, പ്രഭാതഗീതം. ആദ്യം വാഴക്കാട് എൻ എ റഹ്മാൻ പാടിയ ഗാനം.

ഇ വി മുഹമ്മദ് ഹനീഫ, വാഴക്കാട് എൻ എ റഹ്മാൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ

0: ഇന്നലെ തിരുവനന്തപുരം വെമ്പായത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് തകർന്നു വീണ് നിരവധി പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. പാർക്കിലെ ജയന്റ് വീല് പൊട്ടി താഴേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. ഉയർന്നു പൊങ്ങിയ സമയത്ത് തന്നെയായതിനാൽ ഇതിൻ്റെ വേഗത കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഇല്ലാതെ പോയത്. നിരവധി കുട്ടികളെത്തുന്ന ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വേണ്ടത്ര സുരക്ഷയൊരുക്കുകയും യന്ത്രങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപകടത്തെക്കുറിച്ച് പ്രദേശവാസിയും വാർഡ് മെമ്പറുമായ വി മോഹനൻ നായർ.
1: ഞാൻ ഈ ഹാപ്പിലാൻഡ് പാർക്കിനോട് ചേർന്നാണ് താമസിക്കുന്നത്. ഈ വാർഡിന്റെ വാർഡ് മെമ്പറും കൂടിയാണ്. വിഷയം അറിഞ്ഞ് ഒരു 10 മിനിറ്റിനകത്ത് ഞാൻ അവിടെ എത്തി. നിലവിൽ ഇവിടെ ആംബുലൻസ് സൗകര്യങ്ങളൊന്നും പാർക്കിലില്ല. അവിടെ അവരെ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു ഒമിനി വാനാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിലാണ് കൊണ്ടുപോയത് ഫസ്റ്റിലെ ആൾക്കാരെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തുനിന്ന് ആംബുലൻസിനെ വിളിച്ചാണ് ആൾക്കാർ കൊണ്ടുപോയത്. സ്റ്റാർട്ടിങ് ഒരു 2 റൗണ്ട് കറങ്ങിയ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് എടുത്തിട്ടില്ല. ഫുൾ സ്പീഡ് എടുത്ത സമയത്താണ് ഇത് നടന്നിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോയത്. ഫുൾ സ്പീഡ് എടുത്തിട്ടില്ല, തുടങ്ങിയ സമയമായതുകൊണ്ട് ചെറിയ സ്പീഡ്, അതുകൊണ്ടാണ് ചെറിയ അപകടമായത്. അല്ലെങ്കിൽ ഇതൊരു വലിയ അപകടത്തിലേക്ക് തന്നെ പോയത്. ലൈസൻസ് പുതുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിന്റെ പരിശോധന നടത്തുമ്പോഴോ ഉദ്യോഗസ്ഥരെ അത്ര ശ്രദ്ധിച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു.
0: അപകടം നടന്ന സമയത്ത് പാർക്കിലുണ്ടായിരുന്ന ഒരു വീട്ടമ്മയുടെ പ്രതികരണം.
2: ഞങ്ങൾ ഒരു റൈഡ് കഴിഞ്ഞ് നടന്നു വരുമായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ തൊട്ടിലിൽ പൊക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ കയറിയതിനേക്കാളും അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു അത് കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഔട്ട് ഓഫ് കൺട്രോൾ പോയ പോലെ തോന്നി. അപ്പൊ പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യുന്നവരെ നോക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വെപ്രാളൊക്കെ കണ്ടിട്ട് അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. അപ്പൊ അതിനകത്ത് നിന്ന് കുറെ വെള്ളം പുറത്തോട്ട് ചാടുകയും പിന്നെ ഈ തൊട്ടിലുകളെല്ലാം ഓരോരുത്തരത്ത് തട്ടി തട്ടി തട്ടി പോയി തുടങ്ങി. അവരെ കൺട്രോൾ പോയിട്ട് അതിങ്ങനെ ഓരോ അവിടെ ഉള്ള ഓരോ ബിൽഡിങ്സിന്റെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്പോട്ടിൽ അടിച്ചടിച്ച് പോയി തുടങ്ങി. അവസാനം ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഇത് അടിഭാഗത്തു നിന്ന് മൊത്തത്തിൽ ഒരു സൈഡിലോട്ട് മാറിയാ ചെയ്തത്. അപ്പൊ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങള് അവരിച്ചിരി ഹൈറ്റിലായിരുന്നു. അപ്പം ഒരാള് പെട്ടെന്ന് ഈ ചെയിനി കഴുത്തി കുരുങ്ങിയിട്ട് കുഞ്ഞെടുത്ത് പെട്ടെന്ന് ചാടി വെപ്രാളപ്പെട്ട് മറ്റേ കുഞ്ഞ് തൂങ്ങിക്കിടക്കുമായിരുന്നു. ഇത് വീഴുന്ന കണ്ടപ്പോഴും ഞാൻ ഓടിച്ചെന്നിട്ട് കുഞ്ഞിന്റെ കാലെ കയറി പിടിച്ചു. അപ്പൊ കുഞ്ഞിനോട് ചാടാൻ പറഞ്ഞിട്ട് കുഞ്ഞ് ഇറങ്ങി. അപ്പൊ കുഞ്ഞിന്റെ കൈയും ഇവിടെ എല്ലാം ഒരയും ഈ ഷോൾഡറിൽ എന്തോ വന്ന് അടിച്ചിട്ട് കുഞ്ഞിനിപ്പോ ഈ ഷോൾഡർ ഇപ്പം അനക്കാൻ പറ്റുന്നത്. അപ്പം കുറച്ചുപേര് മറ്റേതിന്റെ അടിയിലായി പോയി. അതിന് മുന്നേ ഞങ്ങൾ ഒരു റൈഡിൽ കയറിയപ്പം ഈവൻ അതിന്റെ ഡോറ് പോലും പൊട്ടിയിരിക്കുകയായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് അത്ര സേഫ്റ്റി അല്ല. നമ്മളിപ്പോൾ മറ്റ് പാർക്കുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അത്ര സേഫ്റ്റി അല്ല. പക്ഷെ നമ്മളിത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഇത്രയും കെയർലെസ് ആയിട്ട്. കാരണം കുട്ടികളും വെക്കേഷൻ ടൈമാണ്. ഒരാള് ഞാൻ വരുമ്പോൾ കുഞ്ഞിനെ പിടിക്കാൻ വരുന്ന സമയത്ത് ഒരാൾ ചാടിയിട്ട് അയാളുടെ ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പൊ എന്തോ വന്ന് അടിക്കുന്നുണ്ട്, ഈ ചെയിൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുങ്ങളും പിന്നെ എന്തോ അയൺ ഐറ്റം സാധനങ്ങളും എല്ലാം വന്ന് മുഖത്തും എല്ലാവരെയും അടിച്ചു. അത് ആംബുലൻസ് പോലും ശരിക്കും പറഞ്ഞാൽ നല്ല റെഡി ആയിട്ടല്ലായിരുന്നു. മീൻസ് ഈവൻ ടയർ വരെ പഞ്ചറായിരുന്നു. ആൾക്കാരൊക്കെ പെട്ടെന്ന് വയലന്റ് ആയി അതിന്റെ ഗ്ലാസ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവർ ഒന്നിനും റെഡി അല്ല. ശരിക്കും ഇങ്ങനെ ഒരു അമ്യൂസ്മെന്റ്മാർക്ക് പറയുമ്പോൾ ആർക്കും ഒരു ക്ഷീണം വന്നാൽ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്തെങ്കിലും റെഡി ആവേണ്ടേ? ഇത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ ആസ്റ്റ് അല്ലായിരുന്നു എന്ന് വേണേ പറയാം.
0: വിവിധ ഏജൻസികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചാണ് പഞ്ചായത്ത് ഇത്തരം റൈഡുകൾ പ്രവർത്തിപ്പിക്കാൻ ലൈസൻസ് നൽകുന്നത്. സംഭവം നടന്ന മാണിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അനിൽ.
3: ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് ഫയർ തുടങ്ങി ഒരുപാട് ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ തന്നിട്ടുള്ള NOC അനുസരിച്ചാണ് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നത്. വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അതിന്റെ ഒടിഞ്ഞതും ഇതിന്റെയൊക്കെ സാങ്കേതികത എന്താണെന്ന് സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ. എന്തായാലും ഇതിന്റെ പ്രവർത്തനം താൽക്കാലികമായി പഞ്ചായത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്.
0: അവധിക്കാലത്തുൾപ്പെടെ പലയിടങ്ങളിലും കാർണിവലുകളിൽ ഇത്തരം റൈഡുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അമ്യൂസ്മെന്റ് ഓപ്പറേറ്റിംഗ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഫൈസൽ പള്ളിക്കണ്ടി.
4: ഇത്തരം റൈഡുകൾക്ക് ഒരുപാട് കടമ്പകളുണ്ട്. കാരണം ഒരു അമ്യൂസ്മെന്റ് റൈഡ് പിച്ച് ചെയ്യുന്നതിന് ഫയറിന്റെ NOC വേണം നമുക്ക്. അതോടൊപ്പം PWD സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ ഏത് ഭാഗത്താണോ പ്രോഗ്രാം ചെയ്യുന്നത് അവരുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ ടൗൺ പ്ലാനിങ്ങിന്റെ ടെമ്പററി ഷെഡിന്റെ പെർമിറ്റ്, കൂടാതെ ഇതിനെല്ലാം ഇൻഷുറൻസും വേണം. ഇതെല്ലാം പരിശോധിച്ചതിന്റെ ശേഷം ഏത് ലോക്കൽ ബോഡിയാണോ ഉള്ളത് അവര് PPR അനുവദിച്ചു കൊടുക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു വലിയ തുക സർക്കാരിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇത്തരം പ്രോഗ്രാം ചെയ്യുന്നവരെ സംബന്ധിച്ച് കോടികൾ മുടക്കിയിട്ടുള്ളതാണ്, 2 കോടി.

0: 3 കോടി രൂപ ചെലവ് വരും. ഒരു വലിയ നമ്മുടെ ജയന്റ് വീല്, അതേപോലെ കൊളംബസ്, ഡ്രാഗൺ, ബ്രേക്ക് ഡാൻസ് പോലെയുള്ള റൈഡുകൾക്ക് വലിയ തുകയാണ്. ഇതെല്ലാം ഒരു സെറ്റാണ്. പക്ഷെ ഖേദകരം എന്ന് പറഞ്ഞാൽ പല ഉദ്യോഗസ്ഥന്മാർ ഇതുമായിട്ട് അപേക്ഷയായിട്ട് പോയാൽ അത് കൊടുക്കാതെ താമസിപ്പിക്കുന്നതും ചില ആളുകൾക്ക്, ഇതേപോലെ അവർ ലൈസൻസ് എടുക്കാൻ നിർബന്ധിതരാണ്, പക്ഷെ എടുക്കേണ്ടതാണ്. ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ കൊണ്ട് ചില സ്ഥലങ്ങളിൽ ലൈസൻസ് എടുക്കാതും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്. കാരണം ഈ ലൈസൻസും ഇൻഷുറൻസും സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അത് മനസ്സിലാക്കിയിട്ട് ഇതിനോട് സഹകരിച്ചിട്ട് സർക്കാരിലേക്ക് ഫണ്ട് കിട്ടുന്നതാണ്, നികുതിയായിട്ട് അവർ കൊടുക്കുന്നതാണ്, അത് മനസ്സിലാക്കിയിട്ട് ഇതിനുള്ള പെർമിഷനുകളും എത്രയും പെട്ടെന്ന് കൊടുക്കാൻ തയ്യാറായാൽ, ഇതിന് സുതാര്യത കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. കാരണം ഈ ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രേഖകളെല്ലാം കിട്ടണം, എന്നാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടൂ. പക്ഷെ ആർക്കെങ്കിലും നഷ്ടം ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കിട്ടാതെ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള ലൈസൻസുകൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ താമസിപ്പിക്കുന്നത് കൊണ്ടാണ്. അതേസമയം ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ഇതെല്ലാം പരിശോധന വളരെ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ഇവർക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ ഒരു സെറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി നിർബന്ധമാണ്. അതിന് ഉദ്യോഗസ്ഥർ വന്നിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാറുള്ളൂ. അതെല്ലാ സ്ഥലങ്ങളിലും അത് തന്നെ. അതേപോലെ ഫയർഫോഴ്സ് എന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പരിശോധിച്ചിട്ടാണ് അവരിത് കൊടുക്കുന്നത്. ഈ അമ്യൂസ്മെന്റ് പാർക്കുകളും താൽക്കാലികം എന്ന് പറഞ്ഞാൽ ടൗൺ പ്ലാനിംഗ് എന്നുള്ള അവരുടെ താൽക്കാലിക കെട്ടിട നമ്പർ ഉണ്ട്, ആവശ്യം വരുന്നില്ല. അതിൽ വളരെ സുതാര്യത ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള നിർമ്മാണത്തിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് താൽക്കാലിക പെർമിറ്റ് കിട്ടാൻ. അതിന് വലിയ പൈസയും കൊടുക്കണം, ഒരുപാട് കടമ്പകളുണ്ട് നിയമപരമായിട്ട്. ഇത്തരം റൈഡുകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ കൂടെ ടെക്നീഷ്യന്മാർ നിർബന്ധമാണ്. ആ ടെക്നീഷ്യന്മാർ ഇത് എല്ലാ ദിവസങ്ങളിലും പരിശോധിക്കും. അതിന് സ്റ്റെബിലിറ്റി ഉദ്യോഗസ്ഥരും 2 ദിവസം കൂടുമ്പോൾ ഒന്ന് പരിശോധിക്കും. ഉദ്യോഗസ്ഥന്മാരോട് സ്ഥിരമായിട്ട് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനും പറയും. അത് പ്രകാരം എപ്പോഴും ടെക്നീഷ്യന്മാർ ഓരോ സെറ്റിലും മിനിമം 2 പേരുണ്ടായിരിക്കും. ഇൻഷുറൻസിന് സ്റ്റെബിലിറ്റി നിർബന്ധമായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതിന്റെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യാറ്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു നട്ട് ബോൾട്ട് ചെയ്യുന്നതിന് ഒരേ ആവശ്യം ഒന്നോ രണ്ടോ നട്ട് വേണ്ടതിന് പോലും 3-4 നട്ടും ബോൾട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് വല്ല കാരണവശാലും ബുദ്ധിമുട്ടേ റെസ്റ്റ് പിടിച്ച് തകർന്നു പോയ പൊട്ടിപ്പോയ ചെയ്താൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2-3 നട്ട് ബോൾട്ട് അധികമായിട്ട് ചെയ്യാറുണ്ട്. അത്രമാത്രം സൂക്ഷിച്ചിട്ടാണ് വലിയ വലിയ റൈഡുകളിൽ ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ അപൂർവമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറെന്നുള്ളത്. കേരളത്തിലായിട്ട് റൈഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുള്ളത് മാനുഫാക്ചറിങ് വളരെ കുറവാണ്. ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റാക്കിയാൽ മാത്രമേ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
1: ഈ റൈഡുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കൂടുതൽ സുതാര്യമായ നിയമനിർമ്മാണം ഉണ്ടാവേണ്ടതുണ്ട്. PWD മെക്കാനിക്കൽ വിഭാഗം മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM പ്രദീപ്.
2: അതെ, വേണ്ടത് എന്താണെന്ന് വെച്ചാല് അതിന്റെ കണ്ടീഷനും അതുപോലെ അതിന്റെ മാനുഫാക്ചറിങ്ങിലുള്ള ക്വാളിറ്റിയും അതൊക്കെ ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലില്ല. ഇത് സംഭവിക്കുന്നത് പലതും എപ്പോഴോ ഫാബ്രിക്കേറ്റ് ചെയ്തതായിരിക്കും. ആ ഫാബ്രിക്കേറ്റ് ചെയ്ത ഫേമിന്റെ ക്വാളിറ്റി അഷുറൻസ് അതൊന്നും ആരും നോക്കുന്നില്ല. പ്രസന്റ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനും ഉള്ള ഫെസിലിറ്റികളും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ബെൽറ്റിന് ടെസ്റ്റ് ചെയ്യണം, അതിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യണം, അതൊന്നും പറ്റില്ല. അതിനുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പക്ഷെ ഈ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് ആ തൽക്കാലം ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് ഫെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ്. പക്ഷെ പിന്നീട് വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതുപോലെ ഡൈനാമിക് ലോഡ് വരുമ്പോൾ ആ സമയങ്ങളിലൊക്കെ എന്ത് പറ്റുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗ്യാരണ്ടി അത് കൊടുക്കാൻ പറ്റില്ല ഇന്നത്തെ സംവിധാനം വെച്ചിട്ട്. അതെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവര് എത്ര കിലോഗ്രാം ആണ് ഇപ്പൊ അതിലിരിക്കുന്ന ആളുടെ പേഴ്സന്റെ വെയിറ്റ് അതിന് കണക്കാക്കി ഡമ്മി ലോഡ് അതിന്റെ മേലെ ലോഡ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ടെസ്റ്റ് ചെയ്യും. അത് ഡൈനാമിക് ലോഡ് വരും, അതുപോലെ എത്ര സമയം വർക്ക് ചെയ്യും, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അതിന് തക്കതായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള സെക്ഷൻസും അതുപോലെ വെൽഡിങ്ങും ഇതൊക്കെ വേണം അതിന്. അപ്പൊ അത് എൻഷുർ ചെയ്യണം. അതിന് സ്റ്റാൻഡേർഡ് കമ്പനികളായിരിക്കണം ഇത് മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഫോഴ്സ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇത്ര വേഗതയിൽ കറങ്ങും, ആ കറങ്ങുന്ന സമയത്ത് എത്ര സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സെക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ ആയിരിക്കണം അതിനെ ഉപയോഗിക്കുന്നത്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അത് ഇത്ര മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അതിൽ വേണം. അത് വെച്ചിട്ടായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. അതൊക്കെ ഈ സ്റ്റാൻഡേർഡ്

0: ചില കമ്പനികൾ ഉണ്ടാക്കി നൽകുന്ന മെഷീനുകളാണെങ്കിൽ അതൊക്കെ ഉണ്ടാവേണ്ടതാണ്. എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, എത്ര ലോഡ് ചെയ്യുക, പ്രത്യേകിച്ചുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഇതൊക്കെ അതിലുണ്ടാവണം.
1: അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോയാൽ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ഏറെ ആകർഷിക്കുന്നത് ഇത്തരം സാഹസികത നിറഞ്ഞ റൈഡുകളാണ്. അതിൽ തന്നെ കൂടുതൽ ഉയരത്തിലും വേഗത്തിലും പ്രവർത്തിക്കുന്നവയിലാണ് തിരക്കേറുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈ റൈഡുകളുടെ സുരക്ഷാ പരിശോധന ഇത് നടത്തുന്നവരും ടെക്നീഷ്യന്മാരും ഇടയ്ക്കിടെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ട ജാഗ്രതയാണ് എല്ലാവരും കാണിക്കേണ്ടത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ചാലപ്പുറം കേസരി ഭവൻ പരമേശ്വരം ഹാൾ വേദർഷി നാരദ ജയന്തി ആഘോഷവും പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡ് ദാനവും ആർ സഞ്ജയൻ, വിവേക് നാരായണൻ എന്നിവർ പങ്കെടുക്കുന്നു. 11 മണിക്ക് മാങ്കാവ് ലുലു മാൾ EPFOയും ESICയും സംഘടിപ്പിക്കുന്ന സുവിധ സമാഗം ബോധവൽക്കരണ ക്യാമ്പ് കാലത്ത് 9 മണിക്ക്. GVHS ബേപ്പൂർ കോർപ്പറേഷനും തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററും സംഘടിപ്പിക്കുന്ന സമന്വയ സൗജന്യ മെഡിക്കൽ ഏർലി ഇന്റർവെൻഷൻ ക്യാമ്പുകൾ 9:30. പി ടി ഉഷ റോഡ്, എലാൻ ഹെറിറ്റേജ് ഹാൾ, ഷാഗുൽ സംഘം സംഘടിപ്പിക്കുന്ന വസ്ത്രം, സിൽക്ക്, കോട്ടൺ, കൈത്തറി, കരകൗശല പ്രദർശന വിപണന മേള 10 മണിക്ക്.

0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിച്ചു. ഇനി ട്രെയിൻ സമയം. 7:37 യശ്വന്ത്പൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് 1:20. 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 58 ഇപ്പോൾ വൈകിയോടുന്നു. അടുത്ത 2 കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. ട്രെയിൻ സമയത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ദേ സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും.
4: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണസംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ്, എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി

0: സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യു പി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പി എം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയ കുറുപ്പും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുതിരേരിവാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം

0: ത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് രണ്ടാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BD സ്വദേശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി BD സതീശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗതദിനെ ജനജാതീയ പ്രതിനിധിഭിഃ സഹ മിലിതവാൻ. ഹ്യഃ നവദില്ല്യാം ആയോജിതസ്യ ജനജാതീയ സുരക്ഷാ കല്യാണ മഞ്ചസ്യ വിഷയെ സാമാജിക സഞ്ചാര മാധ്യമേന ശ്രീ മോദി ഉക്തവാൻ യത് ആദിവാസി സമുദായം പ്രതി തസ്യ സമർപ്പണം യഥാർത്ഥതയാ പ്രശംസനീയം. കേന്ദ്രീയഃ ഗൃഹസഹകാരിതാമന്ത്രി അമിത്ഷാഹഃ പുനരേകദാ അവിധ പ്രവാസിനാം അഭിജ്ഞാനാർത്ഥം നിർവാസനാർത്ഥം സീമാ സുരക്ഷാം ച സുദൃഢീകർത്തും സർവകാരസ്യ പ്രതിബദ്ധതാം ദൃഢതയാ പ്രതിപാദിതവാൻ. ഗതവാസരെ ഗുജറാത്തെ ഗാന്ധിനഗരെ 43,00,000 കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനസ്യ ശിലാന്യാസസ്യ ച അനന്തരം ജനസഭാം സംബോധയൻ ശ്രീ ഷാഹ പശ്ചിമബംഗാള സർവകാരസ്യ അപി പ്രശംസാം അകരോത്. യതഃ ശാസനേന ഏകസപ്താഹാഭ്യന്തരെ സീമാ സുരക്ഷാബലായ 600 ഹെക്ടർ പരിമിതാ ഭൂമിഃ പ്രദത്താ. വീര സാവർക്കര മഹോദയസ്യ ജന്മവാർഷിക്യാ അവസരെ ഗൃഹമന്ത്രി തസ്യ യോഗദാനായ ത്യാഗായ ച തസ്മൈ ശ്രദ്ധാഞ്ജലിം പ്രദത്തവാൻ. ഗുജറാത്ത് രാജ്യസ്യ ത്രിദിവസീയ യാത്രായാം ശ്രീ ഷാഹ അനേകേഷാം സാർവജനിക സൗകര്യാണാം ഉദ്ഘാടനം അകരോത്. അത്രാന്തരെ സഹ അഹമ്മദാബാദ് നഗരെ ആഗാമിനി ഒളിമ്പിക് ക്രീഡാനാം കോമൺവെൽത്ത് ക്രീഡാനാം വിശ്വരക്ഷക ക്രീഡാനാം അഗ്നിക്രീഡാനാം ച സജ്ജതായാഃ സമീക്ഷാം അകരോത്. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ ആരക്ഷകബലായ ബോധിതവതി യത് ആരക്ഷകാഃ അധികം നാഗരികാഭിമുഖാഃ ഭവേയുഃ അപി ച സമാജസ്യ ദുർബലവർഗാണാം വിശേഷതഃ മഹിളാനാം നിർധനാനാം ബാലകാനാം ച വിഷയെ സംവേദനശീലതാം ധാരയേയുഃ. രാഷ്ട്രപതിഃ ഗതവാസരെ ഗംഗ്ടോക് നഗരെ ആയോജിത്തെ അലങ്കരണ സഞ്ചലനെ സിക്കിമാരക്ഷകദലായ പ്രതിഷ്ഠിതം രാഷ്ട്രപതിധ്വജസമ്മാനം പ്രദായ ഏവം ഉക്തവതീ. തയാ രാജ്യേ വിധിവ്യവസ്ഥായാഃ പാലനെ സഹൈവ ആപത്പ്രബന്ധനെ സിക്കിമാരക്ഷകദലസ്യ ഭൂമികായാഃ ഭൂരിശഃ പ്രശംസാ കൃതാ. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ അദ്യ ആരഭ്യ അസ്യ മാസസ്യ ഏകത്രിംശത് ദിനാങ്ക പര്യന്തം കർണാടക ഗോവാ കേരള രാജ്യാനാം ത്രിദിവസീയ യാത്രായാം ഭവിഷ്യതി. അദ്യ സഹ കർണാടകെ ബംഗളൂരു നഗരെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ഇത്യേതസ്യ സംസ്ഥാനസ്യ 45-വർഷപൂർത്യവസരെ ആയോജിത്തെ വൈശ്വിക സമാരോഹെ സഹഭാഗം കരിഷ്യതി. തദനന്തരം സഹ കർണാടകസ്യ ദാവണഗിരി സ്ഥിതസ്യ വിശ്വവിദ്യാലയ BDT അഭിയാന്ത്രികി

0: महाविद्यालयस्य प्लैटिनम जुबली इति महारजत जयंत्युत्सवे अपि सहभागं करिष्यति। कर्णाटकस्य मुख्यमंत्री सिद्धारमैया इत्यसौ गतवासरे लोकभवने राज्यपालस्य सचिवाय औपचारिकरूपेण स्वकीयं त्यागपत्रं समर्पितवान्। वार्ताहरान् सम्बोधयन् सः प्रमाणितवान् यत् त्यागपत्रं सचिवाय औपचारिकरूपेण प्रदत्तमिति। अत्रावसरे सः राज्यपालं नूतनमुख्यमन्त्रिणः पदभारग्रहणाय आमन्त्रयितुं साग्रहं निवेदितवान्, यतोहि विधानसभायां षट्त्रिंशदधिकैकशताधिक विधायकानां समर्थनेन कांग्रेसदलस्य पूर्णबहुमतं वर्तते। तेन सूचितं यत् कांग्रेस उच्चाधिकारिभिः तस्मै राज्यसभायाः सदस्यता प्रस्ताविता आसीत्, परञ्च सः राष्ट्रिय राजनीतौ स्वकीयाम् अरुचिं प्रकटयन् उक्तवान् यत् सम्प्रत्यसौ राज्यस्य जनानां कृते एव निरन्तरं कार्यं करिष्यति। भारतीय अर्थविभागेन अनुमितं यत् देशस्य उत्तरपश्चिमीय दिग्विभागस्य कतिपयक्षेत्रेषु अतितापघटनायाम् अपचितिः भविष्यति। अन्ते क्रीडावार्तासु, आईपीएल क्रिकेट स्पर्धा मालिकायां अद्य उपान्तिचक्रीये द्वन्द्वे गुजरात टाइटन्स दलं राजस्थान रॉयल्स दलेन समं स्पर्धिष्यते। स्पर्धा सायं सार्धसप्तवादने आरप्स्यते। इति वार्ताः।
1: आकाशवाणी कोझिकोड समयं 7 मणि।
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
4: വിരുന്നുകാരെ സ്നേഹിക്കുന്നതോടൊപ്പം അവരന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറുള്ളവർ കൂടിയാണ് കോഴിക്കോട്ടുകാർ. പന്തളത്ത് നിന്ന് കോഴിക്കോട്ടെത്തിയ സൈമൺ മാത്യു തന്റെ നഗരാനുഭവങ്ങൾ വിവരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാവുന്നത് ഈ ഒരു സവിശേഷതയാണ്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിഭാഗം ജനറൽ മാനേജറായ അദ്ദേഹം എങ്ങനെയാണ് ഈ നഗരം തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നു.
5: ഞാൻ നാട്ടിൽ ജോലിയൊക്കെ ആയിട്ടിങ്ങനെ, പിന്നെ നമുക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കൃഷിയൊക്കെ ആയിട്ടിങ്ങനെ പട്ടണം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പം എൻ്റെ മകളുടെ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്കൊരു ടെലഗ്രാം വന്നു, റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ടു മുംബൈ. അത് ഒരു അപ്രതീക്ഷിതമായ ഒരു സംഗതിയായിരുന്നു. അപ്പം സൗദിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാനൊരിക്കലും ഗൾഫിലേക്ക് പോകാനോ അല്ലെ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനോ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. അപ്പം അത് എൻ്റെ ഒരു കസിൻ ഒരു വർഷം മുമ്പായിട്ട് എൻ്റെ നിന്നൊരു ബയോഡാറ്റ വാങ്ങിപ്പോയിരുന്നു. അപ്പം അത് പുള്ളി അവിടെ പ്രോസസ് ചെയ്തൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം നാട്ടിലെ ജോലിയൊക്കെ ഇതാക്കി വേഗം ഞാൻ പോയി. പിന്നൊരു വെക്കേഷനുകളിലൊക്കെ ഇടയ്ക്ക് ഒരു വെക്കേഷനിൽ കോഴിക്കോട് വന്നപ്പം അതൊരു യാദൃശ്യമായിട്ട് വന്നതാണ്. ഇപ്പം അന്ന് എനിക്കിവിടെ കോഴിക്കോട് ആരുമില്ല, രണ്ട് ബന്ധുക്കളേ ഉള്ളൂ അന്ന്. അപ്പം ഇവിടെ വന്നു, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, അങ്ങനെയാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പം ഒരു പരിചയമില്ലാത്തൊരു കോഴിക്കോട് നാട്ടിൽ ഞാനിവിടെ എത്തിയപ്പം ആദ്യമൊക്കെ ഒരു അമ്പരപ്പായിരുന്നു. സൗദിയിൽ പോയതുപോലെ തന്നെയാണ്, ഇവിടെ ഒരു അമ്പരപ്പായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇവിടെ എൻ്റെ കൂടെ വന്ന എൻ്റെ കൊളീഗ്സ് അവരുടെയൊക്കെ ഒരു സ്വീകരണം അതൊരു ഭയങ്കരമായിരുന്നു. അത് നമുക്കിപ്പം പുതിയൊരാളിവിടെ വന്ന് ജോലിക്ക് വരുമ്പം മറ്റൊരു സ്ഥലത്തു നിന്ന് വരുന്ന തിരുവിതാംകൂറുകാരനാണ്, പന്തളം എന്ന് പറഞ്ഞാൽ പഴയ തിരുവിതാംകൂറാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പം അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട്, പിന്നെ ചെറിയ ചെറിയ കോഴിക്കോടിൻ്റെ പല ആളുകളുമായിട്ട് ഇടപെട്ടപ്പോൾ ഇവിടെയുള്ള ആളുകൾ നമ്മളെ സ്വീകരിക്കുന്ന, നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വീകരിച്ച അല്ലെ കണ്ടു മടുത്ത ഒരു കാര്യങ്ങളല്ല ഇവിടെ കോഴിക്കോട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നു, കുട്ടികളിവിടെ, രണ്ടാമത്തെ മകളായി, പഠനം ഇവിടെ ആയി, അങ്ങനെയാണ് കോഴിക്കോട്ടിലേക്ക് എത്തിയത്. രണ്ടുപേരും കൂടെ ജോലിയുമായിട്ടാണ് വന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളാൽ വൈഫിന് ജോലിക്ക് കയറാനായിട്ട് പറ്റിയില്ല, രണ്ടാമത്തെ മകളായി, അങ്ങനെ പിന്നെ തിരക്കുകളായി. അപ്പം ആ രീതിയിൽ അങ്ങനെ അങ്ങ് മാറി. 28 വർഷം മുമ്പ് കോഴിക്കോട് വരുമ്പം ഇവിടെ ആകെയുള്ളതൊരു ബീച്ച്, എസ് എം സ്ട്രീറ്റ്, മാനാഞ്ചിറ, മൈതാനം. ഇന്ന് ആ

38 വർഷം മുമ്പുള്ള കോഴിക്കോടും ഇന്നത്തെ കോഴിക്കോടും കണ്ടാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വളർച്ചയാണ് കോഴിക്കോട് പട്ടണത്തിലുള്ളത്. കോഴിക്കോട് സായാഹ്നങ്ങൾ പലപ്പോഴും ചിലപ്പോൾ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയുടെ തിരക്കാണ്. അന്ന് ആ സമയങ്ങളിലൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം 8 മണി 8:30 ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെയാണ്. കാരണം പുതിയ കെട്ടിടത്തിൻ്റെ പണികളുമൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ കുട്ടികൾക്ക് അവരുടെ ബാല്യം എൻ്റെ കൂടെ ഉള്ളത് നഷ്ടപ്പെട്ടു എന്ന് പലപ്പോഴും അവർ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളെ ഞായറാഴ്ചകളിൽ, അന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവിടെ ആകെയുള്ള സ്ഥലം കോഴിക്കോട് ബീച്ച് അല്ലെ മാനാഞ്ചിറ മൈതാനം, അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോവാം, ഒരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ കാപ്പാട് ബീച്ച് വരെ എന്ന് വല്ലപ്പോഴും പോവും. ഈ രീതിയിലാണ് നമുക്ക് കുട്ടികളുമായിട്ട് പുറത്ത് പോയി ചിലവഴിക്കാൻ. പിന്നെ വെക്കേഷൻ ആകുമ്പം അവരെ നാട്ടിക്കൊണ്ടാക്കും. സ്കൂൾ വെക്കേഷൻ സമയത്ത് അവർ നാട്ടിലായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ ആണ് ഇവിടുത്തെ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരുന്നത്. മറ്റു പല ഈ സാംസ്കാരിക പരിപാടികളിലും എനിക്ക് പലപ്പോഴും ജോലിയുടെ തിരക്ക് ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് പങ്കെടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാൻ ബേബിമുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. ആശുപത്രിയും ഞാൻ വരുമ്പോൾ ഒരു ചെറിയ ഒരു ആശുപത്രി ഒറ്റ കെട്ടിടത്തിൽ, മറ്റേ രണ്ടാമത്തെ ബി ബ്ലോക്ക് പണി നടക്കുന്ന സമയമാണ്. പിന്നെ അത് ബി കഴിഞ്ഞു സി ആയി. ഇന്നിപ്പം ബേബിമുള്ള ഹോസ്പിറ്റൽ തന്നെ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ 9 ഹോസ്പിറ്റലുകൾ ഈ ബേബി മെമ്മോറിയൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുണ്ട്. ആശുപത്രി എന്ന് പറയുന്നത് മറ്റ് ഇപ്പോൾ സ്ഥാപനങ്ങൾ പോലെ സമയത്തിന് വന്ന് സമയത്തിന് പോകുന്ന പറ്റാത്ത ഇതാണ്. നമ്മുടെയൊക്കെ ജോലിക്കും സമയങ്ങൾക്കപ്പുറം നിന്ന് ജോലി ചെയ്യേണ്ടതും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ അപകട ഘട്ടങ്ങളിലൊക്കെ നമ്മൾ സമയവും നോക്കാതെ നമ്മുടെ സ്ഥാനം നോക്കാതെ ജോലി ചെയ്യേണ്ട സ്ഥലമാണ്. അതൊക്കെ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കുമൊക്കെ അത് ചെയ്യുന്നതിനൊരു മടിയില്ല ഇന്നും. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ അപകടം കടലുണ്ടി അപകടമാണ്. കടലുണ്ടി ട്രെയിൻ അപകടം, അവിടുന്ന് അപകടമുണ്ടായി. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പം തന്നെ ഇവിടുന്ന് ഒരു ആംബുലൻസും ഡോക്ടേഴ്സും എല്ലാമായിട്ട് അവിടെ പോയി. അന്ന് എനിക്കൂടെ അതിനകത്ത് പോകാൻ ഇപ്പോൾ ഒരു സൗകര്യമുണ്ടായി, ഞാനും പോയി. പക്ഷേ ആ അവിടുത്തെ ഒരു സാഹചര്യം അവിടെ ചെന്ന് കണ്ടപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, വിവരിക്കാൻ പറ്റാത്തതാണ്. നമ്മളും അതിൻ്റെ ഒരു റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി. ഒരുപാട് ആളുകൾ നമ്മളുടെ ആശുപത്രിയിൽ വന്നു. പിന്നെ തുടർന്ന് പല അപകടങ്ങൾ, ഏറ്റവും അടുത്ത് നമ്മുടെ കരിപ്പൂർ വിമാന ദുരന്തം. അവിടെ നമ്മളുടെ ഒരു ക്ലിനിക്കുണ്ട് എയർപോർട്ടിനകത്ത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അവിടുന്ന് എയർപോർട്ട് ഡയറക്ടറുടെ കോൾ വന്നു. ഇവിടുന്ന് നമ്മുടെ റെസ്ക്യൂ ടീം പോയി. SM സ്ട്രീറ്റിൽ തീപിടുത്തമുണ്ടായി. അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ പലതും നമ്മൾ കാണുകയും, നമ്മുടെ മാവൂർ റോഡിലെ തീപിടുത്തം പലത് കണ്ടു. പിന്നെ വെള്ളപ്പൊക്കം നമുക്ക് 2018, ഇതൊക്കെ ആ സമയങ്ങളിലൊക്കെ ആക്ട് ചെയ്ത് നമ്മളുടെ ടീം പോയി ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനും അവരുടെ മെഡിക്കൽ കെയർ കൊടുക്കാനും ഒക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അത് നമുക്കതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത് നമുക്കൊരു അഭിമാനം തോന്നുന്ന കാര്യമാണ്. ഈ തീപിടുത്തം ഉണ്ടായപ്പോഴ്, അല്ലെങ്കിൽ കടലുണ്ടി ചെന്നപ്പോൾ അന്ന് കണ്ടാണ്, നാട്ടുകാരാണ് അന്ന് ഈ ആൾക്കാരെ മുഴുവൻ, ഈ ബാക്കിയുള്ളവരെല്ലാം എത്തുന്നുള്ളു അപ്പോഴത്തേക്ക്. അവർ ഈ ആളുകളെല്ലാം മത്സ്യത്തൊഴിലാളികൾ, അവരാണ് ഈ വെള്ളത്തിൽ നിന്ന് ആളുകളെ എടുത്ത് കൊണ്ടുവന്നത്. അപ്പം അതൊരു കയ്യും മെയ്യും മറന്ന് മറ്റൊരാളിനെ സഹായിക്കാൻ ഇറങ്ങുന്ന ഒരു സമൂഹമാണ് ഈ കോഴിക്കോട് മലബാറിൽ ഉള്ളത്, എൻ്റെ അനുഭവത്തിൽ. ഇപ്പം നമ്മൾ വികസനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അത് പലപ്പോഴും അപര്യാപ്തതയാണ്. നമ്മുടെ ഇടുങ്ങിയ റോഡുകളിൽ ഈ ട്രാഫിക്കിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം പോരാ. പലപ്പോഴും തൊണ്ടയാട് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നീണ്ട ക്യൂ ആണ് ഒരു സിഗ്നലിൽ കടന്നു പോകാനായിട്ട്. അതുപോലെ മറ്റൊന്നൊരു നമ്മുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ്, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് ഒരു മൊബിലിറ്റി ഹബ്ബ്. അത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ വളരെ ടൗണിൻ്റെ നടുക്ക് ഒരു KSRTCയുടെ ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ടൗണിൽ നിന്ന് മാറി പുറത്തേക്ക് പോയാൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട്, ആ മൊബിലിറ്റി ഹബിൽ നിന്ന് ടൗണിലേക്കുള്ള കണക്റ്റിംഗ് സർവീസസ് ആണ് ആവശ്യം. പിന്നെ ആവശ്യം നമ്മുടെ ഇവിടെ നമ്മുടെ സാംസ്കാരിക പട്ടണമെന്നാണ് കോഴിക്കോട്. പക്ഷേ അതിനുള്ള കുറേ കൂടെ സൗകര്യങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകണം. 60% ആളുകളും കോഴിക്കോട് ചില ജോലിയായിട്ടോ മറ്റു രീതിയിൽ വന്നവരാരും തിരിച്ചു പോകുന്നില്ല. അവരിവിടെ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയാണ്. അത് ഈ വരുന്ന ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള, അതാണ് ഈ മലബാർ ജനതയുടെ ഒരു വലിയ, ഈ നമ്മളെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്.

കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന സ്വീകരണം, നമ്മളല്ലേ പോകുന്ന നമ്മൾക്ക് അയൽവക്കാർ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അത് മോശമാണെന്ന് നമ്മൾ ഒരിക്കലും ഇവിടെ താമസിക്കാനായിട്ട് തീരുമാനിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആണ്, ഒന്ന്, ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ അയൽവക്കക്കാർ, ഈ നാട്ടുകാർ നമുക്ക് തരുന്ന ആ ഒരു സഹകരണം സ്വീകരണമാണ് നമ്മളെ ഇവിടെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. ഇപ്പം കുട്ടികൾക്കൊന്നും ഇവിടുന്ന് പോകണമെന്നില്ല. കോഴിക്കോട് ഞങ്ങളുടെ ഒരു രണ്ടാം ഭവനം എന്ന് പറയാം. പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെയുള്ള ചില ആളുകളൊക്കെ പ്രായം ഒരുപാടായി.

0: ഇപ്പൊ കുട്ടികൾക്കൊന്നും ഇവിടുന്ന് പോകണമെന്നില്ല. കോഴിക്കോട് ഞങ്ങളുടെ ഒരു രണ്ടാം ഭവനം എന്ന് പറയാം. പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെയുള്ള ചില ആളുകളൊക്കെ പ്രായം ഒരുപാടായി കഴിഞ്ഞപ്പം മക്കള് വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ, പക്ഷേ അവരുടെ സഹോദരങ്ങളൊക്കെ നാട്ടിലോ ഒക്കെ ഉള്ളിടത്ത് അവരൊരു കമ്മ്യൂണിറ്റി ലിവിങ് പോലെ പോയി അതിനടുത്ത് അടുത്തടുത്ത വീടുകളായിരിക്കും അവിടെ പോയി താമസിച്ച്. ഇപ്പോൾ കുറേ ഫാമിലികൾ ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. അല്ലാതെ ബാക്കി മുഴുവൻ ആളുകളും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയാണ്, മലബാറുകാരനായിട്ട് മാറുകയാണ്.
1: ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിഭാഗം ജനറൽ മാനേജർ സൈമൺ മാത്യു ആണ് പ്രിയനഗരത്തെക്കുറിച്ച് സംസാരിച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ എസ് എസ്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: ആരോഗ്യം അമൂല്യം. പിന്നാക്ക അവസ്ഥയിലുള്ള കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് നവദർശൻ കൌൺസിലിംഗ് സെന്ററിലെ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയിസ് പെരേര.
1: ഒരു സമൂഹത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് അതിലെ സമ്പന്നരിലൂടെയല്ല, പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തിലൂടെയാണ്. സമൂഹത്തിന്റെ അടിത്തറയായ നിരവധി കുടുംബങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും മാനസികവുമായ പിന്തുണകൾ വേണ്ട രീതിയിൽ ലഭ്യമാകാത്ത കുടുംബങ്ങളെയാണ് പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾ എന്ന് നാം പറയുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, കുറഞ്ഞ വരുമാനം മാത്രമുള്ളവർ, നല്ല വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ, ആധുനിക ആരോഗ്യ സൗകര്യങ്ങൾക്ക് സാധ്യതയില്ലാത്തവർ, സാമൂഹികമായി അപഗണന നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക മാനസിക പരിമിതികൾ ഉള്ളവർ, ഇവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നു. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് അത്യന്തം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എങ്കിലും 25% കുടുംബങ്ങൾ സാമ്പത്തികമോ സാമൂഹികമോ വിദ്യാഭ്യാസപരമോ തൊഴിൽപരമോ ആയ വെല്ലുവിളികൾ ഇന്ന് നേരിടുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രയാസം നേരിടുന്ന കുടുംബങ്ങൾ ഇന്ന് വിരളമല്ല. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നൽകാനാവാത്ത കുട്ടികൾ ഉള്ള കുടുംബങ്ങളും നിലവിലുണ്ട് എന്നത് ഒരു ദുഃഖ സത്യമാണ്. നിരക്ഷരരായ മാതാപിതാക്കൾക്ക് മക്കളെ പഠനത്തിൽ സഹായിക്കാൻ കഴിയാതെ വരികയും കുട്ടികൾ ഇടയ്ക്ക് വച്ച് പഠനം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അത്യന്തം ശോചനീയമാണ്. പോഷകാഹാരക്കുറവും ആരോഗ്യ സേവനങ്ങളുടെ അഭാവവും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ കുടുംബ പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും കുട്ടികളെയും യുവാക്കളെയും ലഹരി ഉപയോഗത്തിലേക്കും മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു. ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നത് പണം നൽകുന്നതിൽ മാത്രമല്ല, അവർക്ക് ആത്മവിശ്വാസവും അവസരങ്ങളും നൽകുന്നതിലും കൂടിയാണ്. നിരാശയിൽ കഴിയുന്നവരെ കേൾക്കാനും അവരെ അംഗീകരിക്കാനും നാം തയ്യാറാവണം. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകി അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഒപ്പം നിൽക്കുകയും വേണം. ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നത് കരുണ കാണിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അവരെ സമൂഹത്തിലെ സമാന അംഗങ്ങളായി പരിഗണിക്കുകയും കഴിവുകൾ കണ്ടെത്തി പരിശീലനം നൽകി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിലും കൂടിയാണ്. സമൂഹത്തിലെ ആഘോഷങ്ങളിലും കൂട്ടായ പ്രവർത്തനങ്ങളിലും ഇവരെ പങ്കാളികളാക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള വ്യക്തികളായി ഇക്കൂട്ടർ മാറുകയും ചെയ്യും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന

0: കുട്ടികൾക്ക് അധ്യാപകരോടൊപ്പം ചേർന്ന് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹനം നൽകാം. അങ്ങനെ നല്ലൊരു സമൂഹ സൃഷ്ടിക്കായി ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം.
1: പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്.
1: കരിയർ ക്വിസ്.

0: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സുപ്രിയ.
0: സുപ്രിയ എവിടെ നിന്ന് വിളിക്കുന്നു?
1: മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത്.
0: എന്തിയുന്നു?
1: സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ്.
0: ദീർഘകാലമായി ബാങ്കിംഗ് മേഖലയിലാണോ?
1: ആ, കുറച്ച് വർഷമായി ഇപ്പൊ.
0: ശരി, ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: ഓ, ആയിക്കോട്ടെ.
0: 2025 യുനെസ്കോ ഒരു ഗ്ലോബൽ ജിയോ പാർക്കായി പ്രഖ്യാപിച്ച തുൻഗുരാഹുവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേതാണ്? 2025 യുനെസ്കോ ഒരു ഗ്ലോബൽ ജിയോ പാർക്കായി പ്രഖ്യാപിച്ച തുൻഗുരാഹുവ എന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്?
1: ക്ലൂ ഉണ്ടോ?
0: ഒരു ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. ഒരു സജീവ അഗ്നിപർവ്വതമാണ്. കെച്ചുവ ഭാഷയിലാണ് തുൻഗുരാഹുവ എന്ന പേര് വന്നിട്ടുള്ളത്. ഓർമ്മ വരുന്നുണ്ടോ?
1: ഇല്ല, ഇല്ല എനിക്ക്.
0: ശരി, ഉത്തരം ഞാൻ പറഞ്ഞാലോ. ഇക്വഡോറാണ്. ഇക്വഡോറാണ് 2025 യുനെസ്കോ ഒരു ഗ്ലോബൽ ജിയോ പാർക്കായി പ്രഖ്യാപിച്ച തുൻഗുരാഹുവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
1: ഓക്കെ, താങ്ക് യു.
0: ഇക്വഡോറാണ് 2025 യുനെസ്കോ ഒരു ഗ്ലോബൽ ജിയോ പാർക്കായി പ്രഖ്യാപിച്ച തുൻഗുരാഹുവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇക്വഡോറിലെ ആൻഡീസ് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5,023 മീറ്റർ ഉയരമുള്ള ഈ അഗ്നിപർവ്വതം ഇക്വഡോറിലെ പ്രധാന പ്രകൃതി സവിശേഷതകളിൽ ഒന്നാണ്. തുൻഗുരാഹുവ എന്ന പേര് സ്വദേശിയായ ക്വെച്ച ഭാഷയിൽ അഗ്നിയുടെ കഴുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. നിരവധി തവണ പൊട്ടിത്തെറിച്ചിട്ടുള്ള സജീവ അഗ്നിപർവ്വതമാണിത്. അതിന്റെ ചുറ്റുപാടുകൾ ജൈവ വൈവിധ്യം, ഭൗമശാസ്ത്ര പ്രാധാന്യം, വിനോദസഞ്ചാര സാധ്യത എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ പ്രത്യേകതകളെ മാനിച്ചാണ് യുനെസ്കോ 2025 തുൻഗുരാഹുവ പ്രദേശത്തെ ഗ്ലോബൽ ജിയോ പാർക്കായി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
3: വല്ലതും ബാക്കിയുണ്ടോ?
4: ആ,
3: 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
4: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
3: ഒന്നുകൂടി
4: വേണ്ട.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
4: അടിപൊളി.
3: എന്നാ വേഗം വിട്ടോ.
5: ആർ ബി ഐ പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ സേവന വാർത്തകളിലേക്ക് സ്വാഗതം. മൃഗസംരക്ഷണ വകുപ്പ് മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് വെറ്റ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഒഴിവിലേക്ക് വെറ്റിനറി സർജൻമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മെയ് ഇന്ന് രാവിലെ 11 നടക്കും. 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വെറ്റിനറി സർജൻമാർ BVSC യോഗ്യതയും വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04-83-27-34-917. രണ്ടായിരത്തി 2025-26 അധ്യയന വർഷത്തെ SSLC, പ്ലസ് ടു, VHSC, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് കളക്ടർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ നമ്പർ 95-26-04-41-231. പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04-66-22-70-335. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജിന് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപത്തെ SRC ഓഫീസിൽ ലഭിക്കും. വിലാസം ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ, PO, തിരുവനന്തപുരം. താൽപ്പര്യമുള്ളവർ http://app.sprcc.in/register എന്നീ ലിങ്കിൽ അപേക്ഷിക്കാം. വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി July 20. ഫോൺ നമ്പർ 04-7-5-7-0-4-7-1-98-46-33-001. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം June 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ പറയാം, 95-39-59-609.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം

0: സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
1: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Sevana Varthakal samapichu, Akashavani, Kozhikode. Ini alpa samayathinulli varthakal Thiruvananthapuram ninnum relay cheyunu.

0: വാർത്തകൾക്കുള്ള സമയം. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
2: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
1: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ജിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ June 30 പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ, ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ 2ാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ.

0: അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
3: തമിഴ് കലർന്ന മലയാളത്തിൽ LR ഈശ്വരി പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: പാട്ടുപെട്ടി കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
2: എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുഖം പോലെയാണ് വാഗമണിലുള്ള സേവ്യറിന്റെ വീട് കണ്ടപ്പോൾ ബെഞ്ചമിന് തോന്നിയത്. അപ്പോഴും അവിടെ പൂക്കൾ ഉതിരുന്നതുപോലെ സുഖകരമായ പൊടിമഴയുണ്ടായിരുന്നു. വാതിൽ തുറന്നു വന്നത് വാർദ്ധക്യം മറച്ചുപിടിക്കാൻ പാടുപെടുന്ന ഒരു 60-കാരിയായിരുന്നു. പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ടും അവരുടെ ധാർഷ്ട്യത്തിന് തെല്ലും കുറവുണ്ടായില്ല. ഔദാര്യം പോലെ വരാന്തയിൽ ഒരു മരക്കസേര നീക്കിയിട്ടുവെങ്കിലും ഇരിക്കാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആരാണെന്ന ബെഞ്ചമിന്റെ ചോദ്യം അവർക്ക് തീരെ രസിച്ചില്ല. ഞാൻ ഈ വീട്ടുകാരത്തിയാണ്, മോളിന്നാ പേര്. കൊച്ചിയിലുള്ള വല്യക്കാട്ട പോലീസുകാരെയൊക്കെ ഞാനറിയും. മദാമ്മ മോളിന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ശരിക്കും കൊച്ചിന്ന് തന്നെയാണാ? തന്നേക്കാൾ ഉയരവും വണ്ണമുള്ള ആ സ്ത്രീയെ കൗതുകത്തോടെ ബെഞ്ചമിൻ നോക്കി നിൽക്കെ അകത്തുനിന്ന് കാർമലി തിരക്കിട്ട് വന്നു. അമ്മായി അകത്തേക്ക് ചെന്ന് സാറിനൊരു ചായ എടുക്ക്. കറുത്തു ചുരുണ്ട തലമുടി ആവരണം ചെയ്ത കാർമലിയുടെ മിനുസമുള്ള മുഖവും നിലവിളി തീരാത്ത കണ്ണുകളും ബെഞ്ചമിൻ ശ്രദ്ധിച്ചു. മദാമ്മമോളി വെറുപ്പോടെ അവരെ ഇരുവരെയും നോക്കി ഇത്തിരി നേരം അവിടെ തമ്പിട്ട് നിന്നു. പിന്നെ തന്റെ സാന്നിധ്യത്തിൽ അവർ സംസാരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാകണം അവൾ അകത്തേക്ക് നടന്നു. അവർ പോയി കുറച്ചു കഴിഞ്ഞാണ് പറയാതെയുണ്ടായ ധാരണ പോലെ അവർ സംസാരിക്കാൻ തുടങ്ങിയത്. സംസാരിക്കുമ്പോഴെല്ലാം അകമുറിയിൽ ഒരു ചെവി എല്ലാം കേൾക്കാൻ പാകത്തിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ബെഞ്ചമിനും തോന്നിയിരുന്നു.
3: അമ്മായി പാവോണ്, സേവിച്ചേട്ടൻ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വന്നേണ്.
2: സേവർ എവിടേക്കാണ് പോയതെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ?
3: ഒരു പിടിയുമില്ല. ഇതിനു മുമ്പ് വന്ന ഉണ്ണിച്ചക്കൻ സാറിനോട് ഞാനെല്ലാം പറഞ്ഞതാണല്ലോ.
2: ഉണ്ണിച്ചക്കൻ എപ്പോഴാണ് ഇവിടെ വന്നത്?
3: കുറച്ച് ദിവസമായി. സേവിച്ചേട്ടൻ പോയ കാര്യമെല്ലാം അന്വേഷിക്കാമെന്നും സമ്മതിച്ചിട്ടാണ് പോയത്.
2: ബെഞ്ചമിൻ ഇത്തിരി ആലോചിച്ചിട്ട് മനസ്സില്ലാ മനസ്സോട് പറഞ്ഞു.
3: ഉണ്ണിച്ചക്കനെയും പിന്നെ കാണാനില്ലണ്ടായി. അതാണിപ്പോൾ ഞാൻ ഇറങ്ങിയത്.
2: പ്രതീക്ഷകളെല്ലാം അവസാനിച്ച മുഖമായിരുന്നു അവൾക്കപ്പോൾ.
3: പോലീസുകാരനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേൽ പിന്നെ എങ്ങനെയാണ് സേവിച്ചേട്ടന്?
2: അതോർത്ത് പേടിക്കണ്ട. രാജ്യത്തെ സ്റ്റേഷനുകളിലെല്ലാം അലർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് സേവിയറിൻ്റെ ഒരു ഫോട്ടോ വേണം. അവൾ അകത്തേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കൈവശം ഫ്രെയിം ചെയ്ത പഴയൊരു കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ്റെ കൈകളിലേക്ക് തീരെ താൽപ്പര്യമില്ലാതെ അവളത് വെച്ചുകൊടുത്തു.
3: ഇത് മടക്കിത്തരും, പേടിക്കണ്ട.
2: കുറച്ചുനേരം കാർമലി ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി.
3: അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ജനിച്ചപ്പോൾ മുതലേ എൻ്റെ കൊച്ച് സാധാരണ പോലെ ആയിരുന്നില്ല. അവനെന്തോ
2: പള്ളിയിൽ ആദ്യ കുർബാന കൊള്ളപ്പാടിന് പോയപ്പോൾ തലചുറ്റി വീണതാണെന്ന് കേട്ടിരുന്നു. രോഗം വല്ലതും ഉണ്ടായിരുന്നോ?
3: ആരിക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പള്ളിയിൽ വീണേ പിന്നെ ആള് കിടപ്പിലായി, മിണ്ടാട്ടം മുട്ടി. പിന്നെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല.
2: കുട്ടി മരിച്ചിട്ടും സംസ്കരിക്കാൻ സേവർ കൂട്ടാക്കിയിരുന്നില്ലെന്ന് അയലത്തുകാർ പറഞ്ഞല്ലോ. കുറേ നേരത്തേക്ക് കാർമലി മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ നിലവിളിയെടുക്കാൻ പാടുപെടുന്നത് കണ്ടിട്ടും ബെഞ്ചമിൻ മനസ്സ് കടുപ്പിച്ച് കാത്തിരുന്നു. ഇനി അവൾ ഒന്നും പറയില്ലെന്ന് തീർച്ചയായപ്പോൾ അവളുടെ പ്രതികരണം അറിയാൻ മാത്രമായി ബെഞ്ചമിൻ ചോദിച്ചു.
3: സേവറിന്റെ കൈവശമുണ്ടായിരുന്ന പെട്ടിയിൽ ഒരു കുഞ്ഞിന്റെ ശരീരമുണ്ടായിരുന്നുവെന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്.
2: അത് കേട്ടതും കാർമലിയുടെ നിയന്ത്രണം വിട്ടുപോയി. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി.
3: എന്താണിതിനർത്ഥം?
2: പെട്ടിക്കുള്ളിലൊരു ശവമുണ്ടായിരുന്നുവെന്നും അത് തന്റെ മകന്റേതായിരുന്നുവെന്നും കാർമലിക്ക് അറിയാമെന്നല്ലേ? പക്ഷെ നിയന്ത്രിക്കാനാകാത്ത വലിയൊരു കടൽക്ഷോഭം പോലെയായിരുന്നു അവളുടെ നിലവിളി. ഇനി ഒരു വാക്കുപോലും അവളിൽ നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: ആകാശവാണി കോഴിക്കോട്.

സസ്യാഹാര നിഷ്ഠയുടെ ധാർമ്മികാടിസ്ഥാനത്തെക്കുറിച്ച് ഗാന്ധിജി വിപുലമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: ഒരാളെ സസ്യാഹാര നിഷ്ഠയിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ സസ്യഭുക്ക് തികഞ്ഞ സഹിഷ്ണുത പാലിക്കണമെന്നതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്പം അടക്കവും ഒതുക്കവും പാലിക്കണം. ജനങ്ങളുടെ ധാർമ്മിക ചേതനയെയാണ് നാം ആകർഷിക്കേണ്ടത്. ഒരു സസ്യഭുക്കിന് അസുഖം നേരിടുമ്പോൾ ആട്ടിൻ സൂപ്പ് നിർദ്ദേശിക്കുന്ന ഡോക്ടറെ ഒരു സസ്യഭുക്കായി കാണാൻ എനിക്ക് കഴിയില്ല. സസ്യഭുക്ക് അക്കാര്യത്തിൽ തീവ്രമായ വിചാരമുള്ളയാളാണ്. കാരണം അത് ആത്മാവിൻ്റെ സൃഷ്ടിക്കാണ്, ശരീരത്തിൻ്റെയല്ല. മനുഷ്യൻ വെറും മാംസമല്ല, അവനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവാണ് പ്രധാനം. അതുകൊണ്ട് സസ്യാഹാരക്രമത്തിന് ധാർമ്മിക അടിത്തറ ആവശ്യമാണ്. മനുഷ്യൻ ജന്മനാ മാംസഭുക്കായ ഒരു മൃഗമല്ല, മറിച്ച് ഭൂമിയിൽ വളരുന്ന ഫലമൂലാദികൾ കഴിച്ചു വളരേണ്ട ജീവിയാണ്. നമുക്കെല്ലാം തെറ്റുപറ്റുമെന്ന് എനിക്കറിയാം. പാലുപേക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കത് കഴിയുന്നില്ല. അസംഖ്യം തവണ ഞാനത് പരീക്ഷിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. ഗുരുതരമായ ഒരു രോഗബാധയ്ക്ക് ശേഷം ശക്തി വീണ്ടെടുക്കാൻ പിന്നെയും പാലുപയോഗിക്കേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തമായി ഞാനതിനെ കാണുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സസ്യാഹാരശീലം അടിസ്ഥാനപരമായും ശാരീരികമല്ല, ആത്മീയമാണ്. എന്നാൽ ചികിത്സ എന്ന നിലയിൽ പോലും മാട്ടിറച്ചിയുടെയോ സൂപ്പ് കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും എന്നാരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ തന്നെ ഞാൻ മരണം പുൽകാൻ സന്നദ്ധനാവുമായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സസ്യാഹാരത്തിൻ്റെ അടിസ്ഥാനം. സസ്യഭുക്കുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമുക്കെല്ലാം അത്തരമൊരു അടിത്തറ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അനേകായിരം മാംസഭുക്കുകൾ മാംസഭുക്കുകളായി തുടരുമായിരുന്നില്ല. സമുദായത്തിലെ മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായി നമ്മുടെ ജീവിതത്തിൽ ചില ആചാരങ്ങളും ശീലങ്ങളും സ്വീകരിക്കുന്നതിന് വ്യക്തമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടായിരിക്കണം. ചിലപ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ട പലരെയും പ്രകോപിപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നുവെച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരാദർശത്തെ ബലി കഴിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ഏതൊരു സസ്യാഹാര സമൂഹത്തിൻ്റെയും ആദർശം ധാർമ്മികമായ അടിത്തറയിൽ ഊന്നിയുള്ളതായിരിക്കണം. ലോകം ചുറ്റി നടക്കുന്ന ഒരാളെന്ന നിലയിൽ സസ്യഭുക്കുകൾ മാംസഭുക്കുകളേക്കാൾ ആകെക്കൂടി മെച്ചപ്പെട്ട ആരോഗ്യം ആസ്വദിക്കുന്നു എന്ന് പറയാൻ ഞാൻ മുതിരുന്നില്ല. ശീലം കൊണ്ടോ ആവശ്യം കൊണ്ടോ മുഖ്യമായും സസ്യാഹാരം അവലംബിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ പൗരനാണ് ഞാൻ. അതുകൊണ്ട് സഹനശക്തിയുടെയും ധൈര്യത്തിൻ്റെയും രോഗമുക്തിയുടെയും കാര്യത്തിൽ ഞങ്ങൾ വളരെ മുന്നിലാണെന്ന് സാക്ഷ്യപ്പെടുത്താനും എനിക്കാവില്ല. കാരണം അത് സവിശേഷമായ വ്യക്തിപരമായ ഒന്നാണ്. അതിന് ആരോഗ്യ തത്വശാസ്ത്രത്തിൻ്റെ സർവമേഖലകളിലും അച്ചടക്കം, നികൃഷ്ടമായ അച്ചടക്കം അനിവാര്യമാണ്. അതിനാൽ സസ്യഭുക്കുകൾ സസ്യാഹാരത്തിൻ്റെ ശാരീരികമായ ദൂഷ്യങ്ങൾക്കല്ല, ധാർമ്മികമായ അടിസ്ഥാനം കണ്ടെത്തുന്നതിനാണ് ഊന്നൽ നൽകേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. പല കാര്യങ്ങളിലും നമുക്ക് മൃഗങ്ങളോട് സാമ്യമുണ്ട് എന്ന കാര്യം നാം മറന്നിട്ടില്ലെങ്കിലും മൃഗങ്ങളിൽ നിന്ന് നമ്മെ വേറിട്ട് നിർത്തുന്ന ചില സംഗതികളുണ്ടെന്ന വസ്തുത നാം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ശരിയാണ്, സസ്യഭുക്കുകളുടെ കൂട്ടത്തിൽ പശുവും കാളയുമുണ്ട്. നമ്മളെക്കാൾ നല്ല സസ്യഭുക്കുകളാണവ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ സസ്യാഹാരം എന്ന് പറയുന്നത് അതിനേക്കാൾ സമുന്നതമാണ്. സസ്യാഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തിരഞ്ഞെടുത്തവരും സംതൃപ്തി അടയുന്നത് അത് തിരഞ്ഞെടുക്കാൻ അവലംബിച്ച ധാർമ്മിക അടിസ്ഥാനത്തിലാണ്.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.

0: അവതരണം നന്ദു കർത്ത.
1: കുന്തളവരാളി എന്നൊരു രാഗമുണ്ട്. 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ് കുന്തളവരാളി. ഇതാണ് ആരോഹണാവരോഹണങ്ങൾ. ഈ രാഗത്തിലെ വളരെ പ്രശസ്തമായൊരു കൃതിയാണ്
2: ഭോഗീന്ദ്രശായിനം.
1: ഈ രാഗത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഗാനമാണ് മണിച്ചിത്രത്താഴെന്ന സിനിമയിലെ

0: പല്ലവിയും ആദ്യത്തെ ചരണവും മുഴുവനായിട്ടും കുന്നുള്ള ഒരാളിയിൽ തന്നെ ഉള്ളതാണ്. എന്നാൽ
1: അങ്കന മൗലി മണി
0: എന്ന് തുടങ്ങുന്ന ഭാഗം നവരോജ് എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും നേരം മധ്യമമായിരുന്ന സ്വരം നവരോജ് വരുമ്പോൾ ഷഡ്ജമാക്കിയിട്ട് മധ്യമശ്രുതിയിലാണ് ഈ ഭാഗം പാടിയിട്ടുള്ളത്. ശങ്കരാഭരണമാണ് നവരോജിൻ്റെ ജനകരാഗം. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പഞ്ചമാന്തി രാഗമാണ്. മന്ദരസ്ഥായി പഞ്ചമം മുതൽ മധ്യസ്ഥായി പഞ്ചമം വരെ മാത്രമേ നവരോജിന് സഞ്ചാരമുള്ളൂ.

0: പക്ഷേ ഈ ഗാനത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവത്തിൽ നിർത്തി പാടുന്നുണ്ട്.
1: ഇളങ്കോമടികൾ
0: എന്ന് പാടുന്ന ഭാഗത്ത്
1: ഗമത
0: എന്ന് പാടുന്നു. അതുപോലെ തന്നെ
1: പഴമുതിർ കൊഞ്ചലിൻ
0: അവിടെയും ദൈവതത്തിൽ നിർത്തി പാടുന്നുണ്ട്.

0: കൃഷിദീപം.
1: പ്രകാശവും തിളക്കവുമുള്ള ഒലീവെണ്ണയുടെ മേന്മയും ഉപയോഗങ്ങളും അനവധിയാണ്. ആരോഗ്യത്തിന് ഉത്തമമായ മോണോ ആൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയ ഒലീവെണ്ണയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ശരീരത്തിനകത്തുണ്ടാവുന്ന വീക്കങ്ങൾ, ചതവുകൾ, മുറിവുകൾ എന്നിവ ഭേദമാക്കാനുള്ള കഴിവുണ്ട്. രക്തസ്രാവം, പക്ഷാഘാതം എന്നിവ തടയാനും ഹൃദയത്തെ സംരക്ഷിക്കാനും ശരീരവണ്ണം നിയന്ത്രിക്കാനും ഒലീവെണ്ണ ഉത്തമമാണ്. ഒലീവ് ഓയിലിൽ 14% പൂരിത കൊഴുപ്പുകളും 11% ഫാറ്റി ആസിഡുകളായ ഒമേഗ 6, ഒമേഗ 3 എന്നിവ അടങ്ങിയ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുണ്ട്. ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഒലീക് ആസിഡ് 73% ഇതിലുണ്ട്. കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒലീക് ആസിഡ് ഒലീവെണ്ണയിൽ ഉള്ളതിനാലാണ് ഒലീവെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയെപ്പോലെ ചൂടിൽ ഇതിന് രൂപഭേദമുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഈ ഒലീക് ആസിഡ് നമ്മുടെ കോശങ്ങളിലെ ക്യാൻസറുമായി ബന്ധമുള്ള ജീനുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കും. നിരോക്സികാരികളായ വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാതരോഗം പോലുള്ള അസുഖങ്ങൾക്കെതിരായും ഒലീവ് ഓയിൽ പ്രവർത്തിക്കും. നീരുവീക്കം തടയുന്ന ഔഷധമാണിത്. ഇതിലുള്ള ഒലീക് ആസിഡ് നീരുവരുത്തുന്ന ഘടകങ്ങളെ നശിപ്പിക്കും. ശുദ്ധമായ ഒലീവ് ഓയിൽ ഹൃദയാഘാതമുണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ ഓക്സീകരണം തടഞ്ഞ് ഹൃദയത്തെ സുരക്ഷിതമാക്കുകയും രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുകയും ചെയ്യും. പശുക്കിടാക്കളുടെ ആരോഗ്യം ക്ഷയിപ്പിച്ച് അവയുടെ ജീവനെടുക്കുന്ന അപകടകാരിയാണ് ടോക്സോകാര വിറ്റിലോറം എന്ന ഉരുളൻ വിരകൾ. പശുക്കളെയും എരുമകളെയും ബാധിക്കുന്ന ഏറ്റവും വലിയ ഉരുളൻ വിരയാണിത്. പശുക്കിടാക്കളിൽ വ്യാപകമായി ഈ വിരബാധ കണ്ടുവരുന്നുണ്ട്. പശുക്കിടാവിന് 7 ദിവസം മുതൽ 10 ദിവസം വരെ പ്രായമെത്തുമ്പോൾ ടോക്സോകാര ഉരുളൻ വിരകളെ തടയാനുള്ള ആദ്യ ഡോസ് മരുന്ന് നൽകണം. ആദ്യ ഡോസ് ഉരുളൻ വിര പ്രതിരോധ മരുന്ന് വിരയുടെ ലാർവകളെ തടയാൻ ഏറ്റവും ഫലപ്രദമായ പെറാൻറ്റൽ പാമോയേറ്റ് എന്ന രാസഘടകം അടങ്ങിയതാവുന്നതാണ് അഭികാമ്യം. വിപണിയിൽ ലഭ്യമായ ടീവേം, നിമോസിഡ് തുടങ്ങിയ മരുന്നുകൾ പെറാൻറ്റൽ അടങ്ങിയതാണ്. കിടാവിന്റെ ഭാരത്തിനനുസരിച്ച് വിരമരുന്നിന്റെ അളവ് നിശ്ചയിക്കാൻ ഡോക്ടറുടെ ഉപദേശം തേടാം. തുടർന്ന് കിടാവിന് 21 ദിവസം പ്രായമെത്തുമ്പോൾ 2 ഡോസ് വിരമരുന്ന് നൽകണം. എരുമക്കിടാങ്ങളിൽ ഉരുളൻ വിരബാധയ്ക്ക് സാധ്യത ഏറെയുള്ളതിനാൽ ജനിച്ച അന്നു തന്നെ മരുന്ന് നൽകാം. ഉരുളൻ വിരകളെപ്പോലെ കിടാക്കളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പരാദമാണ് കോക്സീഡിയ വിഭാഗത്തിൽപ്പെട്ട പ്രോട്ടോസോവകൾ. പശുക്കിടാക്കളിൽ രക്തം കലർന്ന വയറിളക്കത്തിന് കാരണമാവുന്നത് ഈ പരാദബാധയാണ്. രോഗം മൂർച്ഛിച്ചാൽ കുടലിലെ ശ്ലേഷ്മ തരങ്ങൾ ഇളകി പുറത്തു വരുന്നതായി കാണാം. ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചാണകം പരിശോധിച്ച് രോഗനിർണയം നടത്തി മൊട്രഡിനഡസോൾ, സൾഫാസൈഡീൻ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് നൽകണം.

0: കൃഷിദീപം.
1: കൃഷിദീപം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തുടർകഥ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9 മണിക്ക് സുവർണ മലരുകളിൽ തുടരും. ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: Air India extends suspension of its flights to Israel till July end. Amid continued geopolitical uncertainties in West Asia and in IPL cricket, Rajasthan Royals to take on Gujarat Titans in all-important qualifier 2 in New Chandigarh this evening. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിൽ ഇനി കേൾക്കാം.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കവിയും നാടകപ്രവർത്തകനും സംവിധായകനുമായ സുധാംശുവുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം ഇന്ന് ആർട്ട് കഫേയിൽ.
4: ഈ കവിത എനിക്ക് നിങ്ങളുടെ ഈ ബീച്ചിൽ ആകാശവാണിയുടെ മുമ്പിൽ രാത്രി ഇരുന്നപ്പോൾ കിട്ടിയതാണ്. എൻ്റെ കയ്യിൽ ഒരു മഞ്ചാടിക്കൂരും ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിരിക്കുമ്പോൾ ഒരുപാട് അലർച്ചയാണ്, കടലിൻ്റെ തിരയുടെ അലർച്ച. ഞാൻ തിരയ്ക്ക് അഭിമുഖമായി എൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്ന മഞ്ചാടിക്കുരു നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു മുത്ത് തരും, ചോര ചാറി ചുവപ്പിച്ച മുത്ത്. അത് വെറും മുത്താണെന്ന് കരുതി കടലിൽ നീ വലിച്ചെറിയരുത്, കടൽ ചുവക്കും.
5: സുധാംശുവിൻ്റെ ഒരു സർഗ ജീവിതത്തെക്കുറിച്ച് പറയുമല്ലോ, പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ടല്ലോ, ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്, നാടകങ്ങൾ, എഴുത്തുകൾ, ദീർഘകാലമുള്ള ഈ വിചാരണ പോലെയുള്ള ഒരു പബ്ലിക്കേഷൻ്റെ കൂടെ പോകുന്നുണ്ട്. ആ ഒരു ജീവിതത്തെ, അതിൻ്റെ ആ ഒരു പരിണാമത്തെ ഒന്ന് പറയാമോ?
4: അല്ല, വിചാരണ കഴിഞ്ഞിട്ടും ഞാൻ ഇറങ്ങിയത് നേരെ പോന്നത് നാടകരംഗത്തേക്ക് തന്നെയായിരുന്നു. ഡ്രാമ സ്കൂളിലെ സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യലും, അവിടുത്തെ അന്തേവാസിയായിരുന്നു കുറേ വർഷം, 5-8 വർഷത്തോളം ഡ്രാമ സ്കൂളിലെ അന്തേവാസിയായിരുന്നു ഞാൻ. കുട്ടികൾക്ക് ഡെസ്ട്രക്ഷൻ എഴുതി കൊടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. അതുപോലെ എഴുതി കൊടുത്ത സ്ഥലം കുസാറ്റുണ്ട്, കുസാറ്റിൽ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. ഡോക്ടറേറ്റ് പിള്ളേർക്ക് വേണ്ടിയിട്ട് PhD ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടികൾക്ക് അവർക്കും ഞാൻ ഓരോ മാസം നിന്ന് എഴുതുമായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഡ്രാമ സ്കൂളിലായിരുന്നു. പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാം ഡിപ്ലോമ സിനിമ ചെയ്യുമ്പോൾ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയും പോയി ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നമുക്കൊരു ക്ലാസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സിനിമയുടെ പാട്ടുകളുടെ ഓരോ വരികളെ ഒക്കെ വെച്ചിട്ടാണ്, ഒരു സീൻ, ഒരു സിനിമയുടെ ഒരു സീൻ, ഒരു പാട്ടിൻ്റെ ഒരു സീൻ, ഇത് വെച്ചിട്ടാണ് പിള്ളേർ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അന്ന്, കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ അത്. മറ്റൊന്ന്, ആകാശവാണിയിൽ 2005 ഞാൻ നാടകത്തിൽ ദേശീയ നാടകോത്സവത്തിൽ അഭിനയിച്ചു, ഞാനും അഷ്ടമനും കൂടി. അത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്, കൊച്ചി FM വന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര രസകരമാണ്, കഥ നല്ല രസമാണ്. ഒരു സുഹൃത്തിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്, അവിടെ നമ്മൾ കത്തുകൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു, എഴുത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, അതിനെക്കുറിച്ച് നീ എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് ആ നാടകം. രണ്ടുപേരും കാണാതെ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. അത് വളരെ വ്യത്യസ്തമായി തോന്നി. അത് ഡയറക്റ്റ് ചെയ്തത് തന്നെയാണ്, കൊച്ചി FM വന്നു, 2005 തോന്നുന്നു. അതെ, ആ ഇടവപ്പാതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, 2005 പിന്നെ ഗ്രീൻ റൂം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് സുനിൽ സുഗത, ജോളി ചിറയത്ത്. വളരെ വ്യത്യസ്തപരമായിട്ട് 3 ക്യാമറ വെച്ച് ചെയ്തത്, ഒന്ന് റെഡ്, പിന്നെ 70, മറ്റൊന്ന് മെയിൻ ക്യാമറ, ആരി ക്യാമറ. വെറും 4.5 ഉള്ളൂ, വളരെ വ്യത്യസ്തപരമായിട്ട് സാധനം ചെയ്തതാണ്. പക്ഷെ അതൊക്കെ വെള്ളപ്പൊക്കത്തിൽ പോയി, നോക്കണം.
5: ഇത്തരം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഈ യാത്രകളിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, അങ്ങനെ എന്തെങ്കിലും?
4: അല്ല, യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാഴ്ചകളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത് എന്നെ പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ മുംബൈയിലെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ്. എനിക്ക് ഭാഷ അറിയില്ല, ഇങ്ങനെ ഭക്ഷണം, ഞാനപ്പോൾ അവിടെ ഒരു ഊമയെ പോലെയൊക്കെ ഞാൻ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്, വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കണം, എനിക്ക് ഭാഷ അറിയില്ല മാരുടെ. അങ്ങനെ പോകുമ്പോൾ സമയത്താണ് എന്നെ ആന്ധ്രയിൽ വെച്ചിട്ട് പോലീസുകാർ വന്നിട്ട് ആക്രമിക്കണത്, തെരുവിലിരിക്കുമ്പോൾ ആന്ധ്രയിൽ. അത് 1988 പോലീസുകാരെ പോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ,

0: എന്നെ അടിച്ചു, എൻ്റെ കയ്യിൽ എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയി, ഉള്ള ചില്ലറ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയി, ബീഡി, സിഗരറ്റ്, തീപ്പെട്ടി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വരെ പോയി. കുറേ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞു, എന്നെ അടിച്ചവർ, തോക്കൊക്കെ ഉണ്ടായിരുന്നു അവരിൽ. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പതുങ്ങി പതുങ്ങി കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു, ഒരു നാലഞ്ച് പേര്. അവർ പറഞ്ഞു, അവർ പോയി പോയി അവർ ഇംഗ്ലീഷിൽ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളെവിടെ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞു, കേരള. ഓ, കോംറേഡ്. ഉടനെ അവർ എന്നെ കോംറേഡ് എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരാരാന്ന്. ഞാൻ ഒരു നക്സലേറ്റാണെന്ന് വിചാരിച്ചത്, നക്സലേറ്റുകാരെന്നും പറഞ്ഞിട്ടാണ് എന്നെ ആക്രമിച്ചത്. ശരിക്കും പോലീസുകാരായിരുന്നു അത്. രണ്ടാമത് വന്ന ആൾക്കാരാണ് നക്സലേറ്റുകാർ. അവരെനിക്ക് ചായ വാങ്ങി തന്നു, പോകാനുള്ള വണ്ടി കൂലി തന്നു. അന്ന് വെളുപ്പിനുള്ള വണ്ടിക്ക് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറ്റി വിട്ടു ഒരാൾ. ഒരു ഭാഷ എനിക്കറിയില്ല, ആന്ധ്രയിൽ. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടില്ല അനുഭവങ്ങളുണ്ട്. അപ്പോൾ സുധീഷ് കോട്ടയമരം പറഞ്ഞു, ഇതൊക്കെ ഒന്നും എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം, പക്ഷേ എഴുതുക എന്നുള്ള സംഭവത്തിലാണ് നമ്മൾ പിന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, കവിത എഴുതാൻ എനിക്ക് ബസ് സ്റ്റോപ്പ് മതി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മതി, ഏതെങ്കിലും രാത്രി ഒരു പോസ്റ്റിൻ്റെ തൂണിൽ മതി, കവിത എഴുതാം. മറിച്ച് നമ്മളിങ്ങനെയുള്ള അനുഭവങ്ങൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന തന്നെ ആൾക്കാർ റൂമെടുത്ത് എഴുതാറ്. സൗകര്യം വേണം. ഈ സൗകര്യം ഇല്ലാത്തടത്തോളം കാലം ഒരു എഴുത്തും നടക്കില്ല. എഴുതുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, അത്യാവശ്യം സൗകര്യമുള്ളവരാണ്, ഒരു മുറിയുള്ളവരായിരിക്കും ഇവരെല്ലാവരും. എനിക്കതില്ല. ഞാനിത് കോവിഡ് സമയത്ത് കുറേ കുത്തിയിരുന്ന് ക്ലബ്ബുകളിലിരുന്ന് എഴുതിയതാണ്. അടച്ചു പൂട്ടിയ ക്ലബ്ബുകളിലിരുന്നിട്ട് ആൾക്കാരും ഇല്ലാത്ത വിജനമായ ക്ലബ്ബുകളിലും വരാന്തകളിലിരുന്ന് എഴുതിയതാണ് ഇപ്പോൾ ഇറക്കിയ ആ കവിത സമാഹാരം.
1: കോഴിക്കോടൻ സൗഹൃദങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്?
0: കോഴിക്കോട് സൗഹൃദം എനിക്ക് 84 കാലഘട്ടങ്ങളിൽ വിചാരണ മാഗസിൻ ഷോപ്പുകളിൽ കൊണ്ട് വെക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഞാൻ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ കോഴിക്കോട് കുറേ ആൾക്കാരെ എനിക്ക് അറിയാം. അതിന് മുമ്പായിട്ട് എനിക്കറിയാവുന്ന നമ്മുടെ ഹരിനെയാണ്. ഹരിനെ എനിക്ക് അമ്മ അറിയാനുള്ള ലൊക്കേഷനിൽ അവിടെ വെച്ചൊക്കെ അറിയുമായിരുന്നു.
1: ഹരിനാരായണ
0: ഹരിനാരായണനെ ഞാൻ പിന്നെയും കാണാം, കോഴിക്കോട് വെച്ച് കാണാറുണ്ടായിരുന്നു. കോഴിക്കോട് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സ്ഥലമാണ്. ആരെ വന്നാലും അവർ ഏറ്റെടുക്കുന്നത്. എന്താ പാട്ടുപാടോ? എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണത്? നാടകം കളിക്കുമല്ലേ വരി, ഇരിക്കി, കുത്തിരിക്കി, പാട്, ഒരു പാട്ടുപാട്, നാടൻ പാട്ടുപാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കോഴിക്കോട് അടുപ്പിക്കും, അടുപ്പിച്ച് നിർത്തുന്ന ഒരാളാണ്. അങ്ങനെ കോഴിക്കോട് ഞാൻ ഇപ്പോൾ 3-4-5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരിച്ചു വരുമ്പോഴും ഒരു നാടകമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇവിടെ. ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല. പിന്നെ ഇവിടെ വട്ടം കളിച്ച് കിടന്നു. ഞാൻ നേരെ ബീച്ചിൽ ഒന്ന് കിടക്കുക, പിന്നെ നേരെ അവിടെ പോവുക, ടൗൺ ഹാളിൽ പോവുക, ഗാലറി ചെല്ലുക, ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ കവിത എഴുതിയത്. ആ കവിതയുടെ പേരെന്തറിയോ? കുഞ്ഞു കവിതയാണ്, വഴിയെന്നാണ്. പി എം താജും മുഹമ്മദ് ബഷീർ റോഡും രണ്ട് വഴികളാണവർ. എന്നാലെപ്പോഴും മധുരം മണക്കും തെരുവിൽ കൂട്ടിമുട്ടും. കഥകൾ പറയാതെ, നാടകമാടാതെ തിക്കി തിരക്കും. ഗതിമുട്ടും മനുഷ്യർ, വഴികൾ ചോദിച്ചലയും.
1: ഇപ്പോൾ ഈ അവസാനം പ്രസിദ്ധീകരിച്ച കാടിറക്കം എന്ന് പറയുന്ന കവിതാ സമാഹാരവും അതും കോഴിക്കോട് നിന്ന് തന്നെയല്ലേ?
0: അതെ.
1: എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്?
0: ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ടീമായിട്ടാണ്, പബ്ലിഷറായിട്ട് ടീമായിട്ട് ബന്ധപ്പെട്ടു. ആ പബ്ലിക്കേഷൻ പറഞ്ഞു, 100 കോപ്പി വിറ്റ് തന്നാൽ നിങ്ങൾക്ക് 100 കോപ്പി ഫ്രീ തരാമെന്ന്. മാത്രമല്ല, നിങ്ങളുടെ ഒരു കവർ ചിത്രം വേണം, ഒരു ഫോട്ടോ, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരപ്പിച്ചാലോ? എന്നാലും മതി, ഗംഭീരവും. എൻ്റെ ചിത്രം വരപ്പിച്ചു ഞാൻ. പി വി നന്ദൻ എന്ന് പറഞ്ഞ ചിത്രകാരൻ ഗംഭീരമായിട്ട് വരച്ചു. ആ വരച്ച് റിസൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിച്ച്, എന്തിന് നമുക്കിത് ഇറക്കിയാൽ പോരെ, എന്തിനും മറ്റുള്ളവർ കൂടി വന്നാൽ ഇവർ പറയുന്ന 25,000 രൂപയ്ക്ക് ആവും എന്നാണ്. പക്ഷേ ഞാൻ പിന്നെ എത്ര രൂപയാകും, 500 കോപ്പിക്ക് എത്രയാവും എന്ന് ചോദിച്ചു ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞവൻ കോഴിക്കോട് തന്നെ എത്തി. അപ്പോൾ ബക്കറിക്ക എന്നോട് പറയാം, ബക്കർ അബ്ദുള്ള എന്നൊരു സുഹൃത്ത് പറയുകയാണ്, എടാ ഇവിടെ ഗീതാഞ്ജലി പ്രസ് ഉണ്ട്. അന്വേഷിച്ചപ്പോൾ ഗീതാഞ്ജലി പ്രസ് ഭയങ്കര പാരമ്പര്യമുള്ള ടീമാണ്. ഷെൽവിഡ എല്ലാ ബുക്കും ചെയ്തത് അവരാണ്. മാധ്യമത്തിൻ്റെ ആദ്യ ലക്കം മുതൽ അവരാണ് ചെയ്തത്, ഗീതാഞ്ജലി പ്രസ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചരിത്രമാണല്ലോ, അടിപൊളി. അന്വേഷിച്ചപ്പോൾ അവർ 22,800 രൂപ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 25,000 രൂപ പറയണം, എറണാകുളത്തേക്ക് 25,000 രൂപ പറയാണ്. എനിക്കിത് കിട്ടിയ ഭയങ്കരമായ സൗകര്യമാണ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കര അനുഭവമാണ്, ഇത് ഭയങ്കര ചരിത്രമാണ്. ഞാൻ അവരെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ കവറുണ്ട്, കവർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് കാഴ്ച എന്ന് പറഞ്ഞ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അത് ബക്കർ അബ്ദുള്ള കാണിച്ചു. അത് പാലക്കാട് എന്നുള്ള സുഹൃത്ത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇത് പ്രസിദ്ധീകരിച്ച് പറ്റേ, അച്ചടിച്ച് കഴിയുമ്പോൾ ഞാനിത് നമുക്കിവിടെ പ്രകാശനം ചെയ്യാം, മാണാഞ്ചിറയിൽ വെച്ച് നമുക്ക് പ്രകാശനം ചെയ്യാം.

0: ഡേറ്റ് പറഞ്ഞോളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്നാ അച്ചടിച്ചു വരണമെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആൾക്കാരിൽ നിന്ന് പൈസ ശേഖരിച്ച് തുടങ്ങണുള്ളൂ. ഏപ്രിൽ 2 തുടങ്ങിയ പൈസ ശേഖരണം കൃത്യമായിട്ട് ആ ഡേറ്റിൽ പ്രകാശനത്തിൻ്റെ തലേ ദിവസമാണ് പൂർത്തിയാവുന്നത്. ഒരു 6,800 രൂപ ഷോർട്ടേജ് വന്നത് പരിഹരിച്ചത് കോഴിക്കോട് നിന്നാണ്. അങ്ങനെ കുറേ സുഹൃത്തുക്കൾ 1,000, 2,000 രൂപയും തന്ന് സഹായിക്കുകയും ഫിനിഷ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് തന്നെയായിരുന്നു. 6,800 രൂപ തന്ന് സഹായിക്കുകയും ചെയ്തു. വാര്യർ എന്ന് പറഞ്ഞ സുഹൃത്തൊക്കെ അപ്പോൾ തന്നെ എനിക്ക് പൈസ തന്ന് സഹായിക്കുകയും ചെയ്തു. അതുപോലെ പ്രദീപ് എന്ന് പറഞ്ഞ സുഹൃത്ത്, അവരൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഈ പുസ്തകം പുറത്തു വരാൻ വേണ്ടിയിട്ട്.
1: എന്താണ് സുധാംശുവിന് കലയോടുള്ളൊരു ഒരു ഫിലോസഫി, ആ കവിതകൾ, അതിൻ്റെ രാഷ്ട്രീയം?
0: അത് ജീവിതമാണ്. ഓരോരുത്തർക്കും ഒരു കപ്പലണ്ടി വിൽക്കുന്നവന് ആ ജീവിതത്തോടൊരു ആഭിമുഖ്യമുണ്ട്. അവൻ കപ്പലണ്ടി വിറ്റാൽ ജീവിക്കാമെന്ന്. നമ്മൾ കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഏത് രീതിയിൽ, അവൻ്റെ ശ്വാസമാണത് കവിത എഴുതുന്നത്. അവന് ചായ കുടിക്കാൻ പറ്റുമെന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ അവന് ശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് അവന് നിലനിൽക്കാൻ പറ്റും. ഇത് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ കാഴ്ച കവിഞ്ഞു കാണുക, കവിതയായിട്ട് കാണുക, ഇപ്പം ചെയ്യുന്നതും ജീവിക്കുന്നതും കവിതയായി മാറും, അത് കലയായിട്ട് മാറും എന്നതാണ് അവർ പറഞ്ഞു പോയി വെച്ച് പോയേക്കണത്. ഇതുകൊണ്ട് നമുക്ക് അന്നം മേടിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല, തെരുവ് തന്നെയായിരിക്കും. പക്ഷേ അവന് മറ്റുള്ളവരെക്കാളും ഗംഭീരമായിട്ട് ശ്വസിച്ച് ഉറങ്ങാൻ കഴിയും. ഒരു കവിത വായിക്കട്ടെ. അലഞ്ഞ വിശപ്പുകൾ. അന്തി പിണങ്ങിയ കവല രാത്രി ഒരു കടലാസ് വിരിയിട്ടു. കളഞ്ഞുപോയ പകലുകളെ കൂട്ടിക്കെട്ടി സ്വപ്നങ്ങൾ വണ്ടി ഇറങ്ങി. കെട്ട ഇരുട്ടിൽ വീടില്ലാ വിശപ്പുകൾ കുത്തിയിരിക്കും. ജ്വലിച്ചുയരും നാളെ തലയില്ലാത്തവൻ സ്വന്തം തെരുവിന് തിരഞ്ഞിറങ്ങും.
2: കവിയും നാടക പ്രവർത്തകനും സംവിധായകനുമായ സുധാംശുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. നിർവഹണ സഹായം ആദിത്യൻ SS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ജവഹർ പങ്കജ് പാടിയ ഗാനം. ഗാനരചന എളമ്പിലാട് നാരായണൻ, സംഗീതം VR രഞ്ജിത്. പൂനിലാ തുമ്പികൾ എന്ന് തുടങ്ങുന്നു.

രാമഴക്കാറ്റെ എന്ന അടുത്ത ഗാനം പാടിയത് ജി ജെ റോഷ്നി. ഗാനരചന കെ ബി ശബരിമണി. സംഗീതം പി കെ രഘുകുമാർ.

അടുത്ത ഗാനം പുതുപുലരി എന്ന് തുടങ്ങുന്നു. ചെങ്ങന്നൂർ ശ്രീകുമാർ, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയത്. ഗാനശില്പികൾ ബാബു പ്രദീപ്, വിജയൻ കോവൂർ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ളത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
0: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ ആരംഭിക്കുന്നു. ആദ്യം മരം എന്ന ചിത്രത്തിൽ ഐരൂർ സദാശിവൻ പാടിയ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം പത്മരാഗം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

ഇനി സൽമ ജോർജ് പാടിയ ഗാനം ചിത്രം മേള, മുല്ലനേരിയുടെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്നത്.

അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം പൊന്നും പൂവും. പി ഭാസ്കരൻ്റെ വരികൾ, കെ രാഘവൻ്റെ സംഗീതം.

0: നീ കൂടെ പോരുന്നോ, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി.
1: കേൾക്കാം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം, ചിത്രം ആരോമലുണ്ണി.

സുവർണ മലരുകളിലെ അവസാന ഗാനം ഒ എൻ വി കുറിപ്പ് രചിച്ച് എം വി ശ്രീനിവാസൻ ഈണം പകർന്നത്. എസ് ജാനകി പാടിയ ഈ ഗാനം മനസ്സിൻ്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്, ഇശൽമാല. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള മാപ്പിളപ്പാട്ടുകൾ. ആദ്യ ഗാനം ആയിഷ ബീഗം പാടിയത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖ്യ ആക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയ വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷ സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ഫ്ലേവറിങ്ങും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി

എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങി കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. രണ്ടാമത്തൊരു തന്ത്രം, ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിൻ്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതീ യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. 4, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 5, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ 1, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. 4, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. 6, ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്.

ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിങ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട്

0: ശ്വാസം മുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിങ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതി യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിൻ്റെ ലഹരിക്ക് അടിമയാകുന്നു, പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിൻ്റെ മുഖംമൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു മൂന്ന് നാല് തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിങ്ങും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ൽ അധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. 16th കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. പുതിയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നത്. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കും. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായും

കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും ഇതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കാനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും ഉദ്ദേശിക്കുന്നതായും ഗവർണർ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം നൽകും. സഹകരണ മേഖല ശക്തമാക്കും. ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മേഖലയെ ഒന്നിപ്പിക്കും. സംസ്ഥാനത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിച്ച് കേരളത്തെ സിനിമാ ഷൂട്ടിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും തിയേറ്ററുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അറിയിച്ചു. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഗവർണർ. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ പദ്ധതി ആവിഷ്കരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി ആഗോള തീർത്ഥാടന ടൂറിസം വ്യാപിപ്പിക്കുമെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്നും സഹകരണ സംഘങ്ങളിൽ ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഗവർണർ അറിയിച്ചു. എല്ലാ ജില്ലകളിലും പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണത്തിന് ഗവൺമെന്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും AI അധിഷ്ഠിത മീഡിയ സിറ്റി സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പുകളിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ന്യൂഡൽഹിയിലെത്തി. നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കും. ഇന്നലെയാണ് ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചത്. ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ സംസ്ഥാനത്ത് പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവങ്കരയിലെ BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിന് സമർപ്പിച്ച ജീവിതമായിരുന്നു ചരൺ സിംഗിന്റേതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. സ്വാതന്ത്ര്യസമരം മുതൽ അടിയന്തരാവസ്ഥ വരെ ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ചരൺ സിംഗ് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവുമായി സഹകരിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ. വ്യാപാരം, നിക്ഷേപം, നവീകരണം, വിതരണ ശൃംഖലയിലെ പങ്കാളിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 പരം വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയതായി ചൌഹാൻ അറിയിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ച

ഉച്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ നിർത്തിവച്ച ഇസ്രായേൽ വിമാന സർവീസുകൾ ജൂലൈ അവസാനം വരെ ഉണ്ടാവില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ടെല്ലവീവ് ന്യൂഡൽഹി സർവീസുകൾ ജൂൺ അവസാനം വരെ നിർത്തിവെക്കാനായിരുന്നു ആദ്യ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നു എന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ വാർത്തകളിൽ അകപ്പെടരുതെന്നും വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. സംസ്ഥാനത്ത് +1 കോഴ്സുകളിലേക്ക് ഏകജാലക പ്രവേശനത്തിന് June 3 വരെ അപേക്ഷിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 18 മാസം കൊണ്ട് 20 ലക്ഷം കണ്ടെയ്നർ ചരക്ക് കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കൈവരിച്ചു. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. 16,000 കോടിയിൽപ്പരം രൂപയുടെ നിക്ഷേപത്തോടെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2028 ഇത് പൂർത്തിയാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. June 20 വരെയാണ് പ്രവേശനം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക്ക് ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക്ക് ഡ്രിൽ നടത്തുക. കൊൽക്കത്തയിൽ നിന്നെത്തുന്ന 60 NSG കമാൻഡോകളാണ് പമ്പയിലും സന്നിധാനത്തും മോക്ക് ഡ്രിൽ നടത്തുക. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2023 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റോളിലാണ് 2-ാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:28. 438.6 മീറ്ററിൽ, അതായത് 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന് UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പുതിയ UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ പൂർത്തിയായി. പുതുയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നത്. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനം പറയുന്നു. ടെസ്റ്റ് റിപ്പോർട്ട്.
5: KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കും. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തും. ജനവിധി വിനയത്തോടെ സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും UDFന്റേതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക

0: വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കാനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും ഉദ്ദേശിക്കുന്നതായും ഗവർണർ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം നൽകും. സഹകരണ മേഖല ശക്തമാക്കും. ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മേഖലയെ ഒന്നിപ്പിക്കും. സംസ്ഥാനത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിച്ച് കേരളത്തെ സിനിമാ ഷൂട്ടിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും തിയേറ്ററുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അറിയിച്ചു. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി ആഗോള തീർത്ഥാടന ടൂറിസം വ്യാപിപ്പിക്കുമെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്നും സഹകരണ സംഘങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഗവർണർ അറിയിച്ചു. എല്ലാ ജില്ലകളിലും പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണത്തിന് ഗവൺമെന്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും AI അധിഷ്ഠിത മീഡിയ സിറ്റി സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പുകളിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും.
1: വഖഫ് ഭൂട് നവീകരണം, ഭൂനിയമ പരിഷ്കരണം, സഹകരണ മേഖല ശാക്തീകരണം, ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ, 4 വരിപാതകളുടെ എണ്ണവും വികസനവും ഉൾപ്പെടെ നയങ്ങൾ നടപ്പാക്കും. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ല. പുതിയുഗയാത്രയെന്ന UDFന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൻകരയിലെ BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്തെ ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പെട്രോളിയവുമായി ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. അടുത്ത മാസം 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തും. May 21 കപ്പൽ ഷാർജയിൽ നിന്നും പുറപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ 23 വാണിജ്യ കപ്പലുകൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതി നൽകിയതായി ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവുമായി സഹകരിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിയിൽ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ന്യൂഡൽഹിയിലെത്തി. നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായേക്കും. ഇന്നലെയാണ് ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചത്. ഗവർണർ യാത്രയിൽ ആയതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴ 90% ആയിരിക്കുമെന്നും ഭൗമശാസ്ത്ര

മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രനും കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപത്രയും ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിലുണ്ടായ ആക്രമണത്തെ മുൻമന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചു. ശക്തമായ പ്രതിഷേധം വകവയ്ക്കാതെ 2 വാഹനങ്ങൾ ജനക്കൂട്ടത്തിനു നേരെ കൊണ്ടുവന്നതാണ് സംഘർഷത്തിന് കാരണമായത്. നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി കാലഹരണപ്പെട്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണ്. ശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്നും എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. ജൂൺ 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500+ പേർ പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക് ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നെത്തുന്ന 60 NSG കമാൻഡോകളാണ് പമ്പയിലും സന്നിധാനത്തും മോക് ഡ്രിൽ നടത്തുക. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
2: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.

0: My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization, and encourage secondary agriculture.
1: പെൺകുട്ടികൾക്ക് മാസത്തിൽ മൂന്ന് ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും ഒരു മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
1: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
4: 2026 ജൂൺ സെ സെപ്റ്റംബർ കെ ദൗറാൻ പൂരെ ദേശ് മേ സാമാന്യ സേ കം ബാരിഷ് ഹോനെ കാ സബ്സേ ജ്യാദാ സംഭാവന ഹേ. ദക്ഷിൺ പശ്ചിമ മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ 2026 മേ ഉത്തർ പൂർവ് ഭാരത് മേ സാമാന്യ വർഷ ഹോനെ കാ സംഭാവന ഹേ. സാമാന്യ കാ അർത്ഥ ഹേ കി ലോങ് പീരിയഡ് എവറേജ് കാ 94-106%.
1: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്,

ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ മെയ് 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമോസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. PM സൂര്യഘർ പദ്ധതിയിൽ 40 ലക്ഷം പുരപ്പുറ സൗരോർജ വൈദ്യുതി പദ്ധതി പൂർത്തീകരിച്ച് രാജ്യം റെക്കോർഡ് സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്ന് പൌരന്മാരെ വൈദ്യുതി ഉത്പാദകരാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നൈരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. ലിവർ ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം മറ്റന്നാൾ രാവിലെ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. June 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ T അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500-ലേറെ പേർ പങ്കെടുക്കും. കോട്ടയം നഗരത്തിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 45 കിലോഗ്രാം നിരോധന

വർദ്ധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി യുവാവ് പിടിയിൽ. കോട്ടയം പാമ്പാടി വെള്ളൂർ പാറയ്ക്കൽ വീട്ടിൽ അമലിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വിളിച്ചാവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495 236 6174, മറ്റൊരു നമ്പർ 0495 236 6176, മൊബൈൽ 9447444800. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവികയാണ്. ദേവിക ആവശ്യപ്പെട്ടത് പിൻഗാ

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വിളിച്ചാവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495236611.

0: ഗാനോത്സവം.
1: ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് സുലോചന.

0: 103.6 Real FM.
1: ഗാനോത്സവം.
2: ബാംഗ്ലൂരിൽ നിന്ന് ഉമ ആവശ്യപ്പെടുന്നു. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: നൈതിൽ മോനു വേണ്ടി ലാലു കുറ്റിക്കാട്ടൂർ ആവശ്യപ്പെടുന്നു. വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് SP വെങ്കടേഷിൻ്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം കടൽക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൃണാൾ അണ്ടലൂർക്കാവ്.

0: ഗാനോത്സവം.
1: ഫറൂഖിൽ നിന്ന് സുരേഷ് ആവശ്യപ്പെടുന്നു, പല്ലാങ്കുഴി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഏറ്റുമാനൂർ ശ്രീകുമാരിൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ സംഗീതം.

0: പല്ലാങ്കുഴി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്.
1: ഗാനോത്സവം.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം അർത്ഥന. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും സുജിത്ത്.

0: ഗാനോത്സവം.
1: വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നിത്യകന്യക. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവദാസ് ചെറുവണ്ണൂർ.

0: ഗാനോത്സവം.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. ചിത്രയും ഇളയരാജയും പാടിയ ഗാനം ചിത്രം കാലാപാനി. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തോളിയിൽ നിന്ന് ശ്രീജ ദിവ്യ.

0: ഗാനോത്സവം.
1: ചെലവൂരിൽ നിന്ന് ബീന അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ചിരഞ്ജീവി.

0: ഗാനോത്സവം.
1: നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂട്ടാലിടയിൽ നിന്നും ശോഭന.

0: ഗാനോത്സവം.
1: ബ്രഹ്മാനന്ദന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോനം ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം മലയത്തിപ്പെണ്ണ്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുന്നമംഗലത്ത് നിന്നും റീജ അനിയത്തിമാർക്കും അമ്മയ്ക്കും വേണ്ടി ആവശ്യപ്പെടുന്നു.

0: of normal. Maximum temperatures are likely to prevail across most parts of the country. Mr. Mohapatra added that during the month of June, above normal heat wave conditions are expected over many parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh and Gujarat.
1: This year's forecast says that we will have about 2 to 3 days more over UP, Punjab, Haryana and the adjacent areas of Himachal, etc. and in some parts of the coastal east coast states and Gujarat. And specifically, if I state names of the states, it is above normal heat of days are expected over parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh, Gujarat and Andhra Pradesh and isolated regions of Maharashtra, Telangana, Himachal Pradesh and Tamil Nadu.
0: In sports, at the 2026 Asian Under-20 Athletics Championships, stellar results were recorded in multiple track and field events involving Indian athletes. In the women's 100 meters, Neepam won the bronze medal with a timing of 11.62 seconds. She became the first Indian woman in 25 years to win a medal in this event at the championships. And now before we end the bulletin, the headlines once again. Supreme Court directs all high courts to pronounce judgment within 3 months of reserving order. Education Minister Dharmendra Pradhan assures strict action against examination mafias and protection for deserving students. PM Surya Ghar scheme achieves major milestone as 40 lakh households embrace rooftop solar. IMD predicts below normal monsoon rainfall in the country and above normal heatwave conditions in several states during June. And Indian sprinter Neepam wins bronze in women's 100 meter at Under-20 Asian Athletics Championships in Hong Kong. With that, we end the midday news.
2: Agashavani. Dostoevsky Day. കുറ്റവും ശിക്ഷയും തുടർ നാടകം 32nd നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
3: എല്ലാവർക്കും അവരവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന വാദഗതികളുണ്ട്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അസാധാരണ മനുഷ്യർക്ക് ഏതു നിയമവും ലംഘിക്കാമെന്നാണ് രണ്ടു സ്ത്രീകളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ പക്ഷം. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹിതനും പ്രായം ചെന്നവനുമായ സ്വിഡ്രികയിലോക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്കുമുണ്ട് ചില ന്യായങ്ങൾ. ഡോണിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിനും തന്റേതായ വാദമുഖങ്ങളുണ്ട്. മകളുടെ ശരീരം വിറ്റ പണം പോലും മദ്യപിക്കാൻ ഉപയോഗിച്ച മർമ്മലുടോവാകട്ടെ സ്വന്തം ശരികളുടെ മുനിയൊടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് മരിച്ച മർമ്മലുടോവിന്റെ മകൾ സോണിയയെപ്പോലെ, നിക്കോവിന്റെ അമ്മയെപ്പോലെ, പെങ്ങൾ ഡോണിയയെപ്പോലെ സഹനപുഷ്പം ചൂടിയ നിസ്സഹായരുടെ നിരയുമുണ്ട് കഥയിൽ. റഷ്യൻ വിപ്ലവത്തിന്റെ വിത്തുവീണ നാളുകളിൽ നവലോകം സ്വപ്നം കണ്ട് പലിശക്കാരി വൃദ്ധയെ കൊന്ന നിക്കോവ് ഇപ്പോൾ രഹസ്യ പോലീസ് പെട്രോവിച്ചിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ്. അതേ നിക്കോവിന് മുന്നിൽ വിഷയലംബടനായ സ്വിഡ്രികയിലോകും വിയർക്കുന്നു. നിക്കോവും സ്വിഡ്രികയിലോകുമാണ് രംഗത്ത്.
4: ഒരു കാര്യം നിക്കോ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. മറച്ചു വെക്കാതെ പറയാമല്ലോ, സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമാണ്. ദൗർബല്യമല്ല, വേഗത്തിൽ അവരുമായി പ്രണയത്തിലാകും. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. തെറ്റിദ്ധരിക്കരുത് സഹോദര, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു.
5: എന്നിട്ട് ഉദ്ദേശിച്ചതെന്തായിരുന്നു ഭാവി പരിപാടി?
4: അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒളിച്ചോടി പോകാൻ ഞാനാണ് പ്ലാനിട്ടത്. അവളോടുള്ള ആദരവുണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള തീരുമാനം.
5: ഓഹോ, എന്നിട്ട്
4: വികാര

0: അടിമയായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരുപക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ഏറ്റവും അധികം ഉണ്ടാവുക എനിക്കാണ്. എന്റെ നഷ്ടങ്ങൾ ഞാൻ വകവയ്ക്കുന്നില്ല.
1: എന്നാൽ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള വാതിൽ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് കടന്നു പോ.
0: കൊള്ളാം കൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ വഞ്ചന. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അതിനിടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ തോട്ടത്തിൽ വച്ചുണ്ടായ അനിഷ്ടമായ ആ സംഭവം ഒഴിച്ച് മാർമാ പെട്രോവിന എന്റെ ഭാര്യ
1: അവരെ നിങ്ങൾ കൊന്നു എന്നാണല്ലേ ഇപ്പോൾ ആളുകൾ പറയുന്നത്?
0: അപ്പോൾ നിങ്ങളും അത് കേട്ടു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊള്ളൂ. എല്ലാം നേരായ മാർഗത്തിലൂടെയാണ് നടന്നത്. സ്വാഭാവികമായ മരണം. അത്താഴം കഴിച്ച് ഉടനെ കുളിച്ചത് നിമിത്തം തലച്ചോറിലെ സിരകൾക്ക് ക്ഷതമേറ്റായിരുന്നു ആ മരണം എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തീർച്ചയായും മറ്റൊന്ന് തെളിയിക്കാനായിട്ടില്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്.
1: അതോർത്ത് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? അതേക്കുറിച്ച് ഇപ്പോൾ എന്തിനു ചിന്തിക്കണം? കഷ്ടം.
0: നിങ്ങൾ പരിഹസിച്ചിരിക്കുകയാണോ? ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു. അത് സത്യമാണ്. എന്നാൽ അത് ശക്തിയിലൊന്നും ആയിരുന്നില്ല. അതിന് ഒരു അടയാളം പോലും ഉണ്ടായില്ല. ദയവായി എന്നെ ഒരു ദുഷ്ടനായി കാണരുതേ.
1: ഞാൻ നിങ്ങളെ ഒന്നുമായി കാണുന്നില്ല. ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാമോ?
0: ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പാട്ടാക്കിയത് അവളാണ്. ഞാൻ ധോണിയാക്കി എഴുതിയ കത്തുമായി അവൾ എന്നെ നാറ്റിച്ചു. എന്റെ പ്രിയ ഭാര്യ 7 വർഷത്തിനുള്ളിൽ ആകെ 2 തവണയേ ഞാൻ അവളെ അടിച്ചിട്ടുള്ളൂ. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്ത്രീവിരുദ്ധനാണെന്ന്?
1: ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതിലെന്താണ് ഇത്ര സംശയം?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം. തീവണ്ടി യാത്രക്കിടയിൽ ഒരു ജർമ്മൻകാരിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അപമാനകരമായ ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നതല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി ഞാൻ അതിനെ കരുതുന്നു. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ആ മാന്യനോട് ഒരു സഹാനുഭൂതിയും എനിക്കില്ല. ബൈദവായി, നിങ്ങൾ കുറേ നാളായി ആരോടും സംസാരിക്കാതെ കഴിയുകയായിരുന്നു അല്ലേ?
1: നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ ഒതുങ്ങിക്കഴിയുകയാണ്. എല്ലാവരോടും പൊരുത്തപ്പെടാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
0: ഇല്ല, നിങ്ങൾ എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു കാര്യത്തിനും ഇപ്പോൾ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്കായി നിങ്ങളുടെ അനുജത്തി ഡോണിയയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിലയ്ക്ക്.
1: എല്ലാം പറഞ്ഞു കഴിഞ്ഞോ?
0: നിങ്ങൾ എന്താണ് വെറും ഒരു അപരിചിതനോട് എന്ന പോലെ എന്നോട് പെരുമാറുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്.

0: എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെ കോപത്തോടെ നോക്കല്ലേ. നിങ്ങൾ കരുതുന്നത് പോലെ വൃത്തികെട്ടവനല്ല ഞാൻ.
1: നിങ്ങൾ അങ്ങനെയുള്ളവനല്ലായിരിക്കാം. അവസരോചിതമായി പെരുമാറാൻ നിങ്ങൾക്കറിയാം.
0: ഈ നാട്ടിൽ ദുർനടത്തക്കാരാണ് കൂടുതലും. അവരുടെ ഇടയിൽ വല്ലപ്പോഴും സംസ്കാരശൂന്യനാകുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സംസ്കാരശൂന്യത സൗകര്യമായൊരു മേലങ്കിയാണല്ലോ.
1: നിങ്ങൾക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണല്ലോ കേൾവി. പലതരത്തിലുള്ള ബന്ധങ്ങൾ. പിന്നെ പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്നെ കാണാൻ വരില്ലല്ലോ.
0: അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഡോണിയയെ കാണണം. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിലുണ്ടായിരുന്നു. ആരെയും കണ്ടില്ല. പഴയ ലോഹ്യം പുതുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ ഈ ക്ലബുകളും നൃത്തശാലകളും ഞാനില്ലെങ്കിലും മുന്നോട്ട് വയ്ക്കോളും. ആർക്ക് വേണം ചീട്ടുകൊണ്ടുള്ള ചൂതാട്ടം?
1: അപ്പോൾ നിങ്ങളൊരു ചീട്ട് കളിക്കാരനായിരുന്നു?
0: അതെ. 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂപളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
1: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. നസ്രത് ബദാറിന്റെ വരികൾക്ക് നിഖിൽ വിനയ് സംഗീതം നൽകി. പങ്കജ് ഉദാസ് പാടിയ ഗസലാണ് ആദ്യം.

സലോന സാ സജൻ ഹെ ഓർ മേ ഹു എന്ന് തുടങ്ങുന്ന ഗസൽ പാടിയത് ആശാ ഭോസ്ലെ. ഷാബി അബ്ബാസിൻ്റെ വരികൾക്ക് ഗുലാം അലിയുടെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. അപ്പു എന്ന ചിത്രത്തിനായി MG

0: വല്ലതും ബാക്കിയുണ്ടോ?
1: ആ 5000 ബാക്കിയുണ്ട്.
0: പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
0: ഒന്നുകൂടി
1: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
0: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
2: ആർബിഐ പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ചിത്രം ഫോർ ദി പീപ്പിൾ, പാടിയത് ജാസി ഗിഫ്റ്റ്, ജോത്സ്ന എന്നിവർ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്ക്.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45-നും റിയൽ

0: എഫിൽ 9:40-നും.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ മാപ്പിള പാട്ടുകളാണ് അബൂബക്കർ വെള്ളയിലും സംഘവും ആലപിച്ചത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങളാണ്. ആദ്യഗാനം ജയചന്ദ്രൻ പാടിയത്. ഗാനരചന കാപ്പിൽ വി. സുകുമാരൻ.

ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം പി വി റോമിള പാടിയ ഗാനം. ഗാനരചന മലയത്ത് അപ്പുണ്ണി, സംഗീതം കെ രാഘവൻ.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ലളിതഗാനങ്ങൾ ഇനി രാത്രി 11 മണിക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരത്ത് നിന്നും.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിയിൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ

0: led 23,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ വാഞ്ചീശ്വരയ്യർ അധ്യക്ഷനായ ചടങ്ങിന് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും മൃദംഗ കലാകാരനുമായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ആശംസയും ആകാശവാണി തിരുവനന്തപുരം നിലയം കർണാടക സംഗീത വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ആശംസിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി സി പി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിലെ 400 കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കളരിപ്പയറ്റിലെ മെയ്ത്താരി മുതൽ അങ്കത്താരി വരെയുള്ള 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനവീയം വീഥി, പാളയം, ബേക്കർ ജംഗ്ഷൻ വഴി വഴുതക്കാട് ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പാളയത്ത് നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആറ്റിങ്ങലിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആറ്റിങ്ങൽ സലഫി ജുമാ മസ്ജിദ് മുഖ്യ ഇമാം മാഹീൻ മൗലവി നേതൃത്വം നൽകി. കല്ലമ്പലത്ത് നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാം ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനതല ക്യാമ്പായ ഐക്യ 2026 തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. 6 ദിവസം നീണ്ട ക്യാമ്പ് പരേഡോടെയാണ് സമാപിച്ചത്. മന്ത്രി രമേശ് ചെന്നിത്തല

0: പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 939 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 11 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 11 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. ആറ് 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ഫ്ലോർ മിൽ സംരംഭം, രേമാവതി മഖിയാടുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35 യുവവാണി, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗത്തിൽ ജയശ്രീ കുടിക്കടം പകർത്തിക്കോളൂ, ഹരിദാസ് ഒറവിൽ എഴുതിയ കഥ, ഞാൻ എന്റെ വായന, ശിഹാബുദ്ദീൻ പൊയ്ത്തങ്കടവ്, ശ്രീകുമാർ മുഖത്തല എന്നിവർ സംസാരിക്കുന്നു. 10 മണിക്ക് ഈശ്വർ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി, ടി എച്ച് ലളിത വയലിൻ, കെ പി രമേശ് ബാബു മൃദംഗം, 11 മണിക്ക് ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജൂബില ഇ പി. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം. ആലാപനം ജ്യോതി മേനോൻ. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7 മണി മുതൽ 7:25 വരെ ഓപ്പൺ ഫോറം. ആരോഗ്യ മാമൂല്യം, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 സസ്നേഹം. 9 മണിക്ക് ഓർമ്മച്ചെപ്പ്. MSV സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന KV ശബരിമണി. 9:30 പൂക്കൂട. ആർട്ടിഷ്യ നഴ്സറി സ്കൂളിലെ കൊച്ചുകുട്ടികളുടെ വിവിധ പരിപാടികൾ. 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുയറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:30 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് പഞ്ചവാദ്യം, പൊന്നരം സത്യനും സംഘവും. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, വീട്ടുവളപ്പിലെ ഇടവിള കൃഷി, ഡോക്ടർ എം പ്രകാശുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8 മണിക്ക് നാടകം മുറ്റത്തെ മുല്ല, രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം ശ്രീകൃഷ്ണകുമാർ. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ.

0: 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
6: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിന് പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
7: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
5: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയം.

0: ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം 1 ജൂണിന്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ശംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രിലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രിലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു.

0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി VD സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് VD സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമമുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരന്റികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3,000 ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25,00,000 സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5,00,000 പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരന്റി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ

സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേ മാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേ മാതരഗാനം ഉയരുന്നത്. ഇനി June 2 നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16th നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ആകാശവാണി കോഴിക്കോട്.
1: വയലിൻ വീടും.

0: കുളിർകോരുന്ന തണുപ്പും പച്ചപുതച്ചു നിൽക്കുന്ന പ്രകൃതി രമണീയമായ വയലേലകളും വനവും അതോടൊപ്പം വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും നറുമണം പരത്തുന്ന കാപ്പിക്കൃഷിയും തേയിലയും ഒക്കെ നിറഞ്ഞു നിന്ന് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന നമ്മുടെയൊക്കെ സ്വന്തമായ വയനാട്. വയനാടിനെ വിശേഷിപ്പിക്കാൻ ഇതൊന്നും മതിയാവില്ല എന്നറിയാം. ഇങ്ങനെയൊക്കെയുള്ള വയനാട്ടിലെ നല്ലൊരു കർഷകയും ഇന്ന് സ്വന്തമായി ഫ്ലോർ മിൽ സംരംഭം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. വയനാട് മക്കിയാട് എന്ന സ്ഥലത്ത് പ്രണവം കോഫി സെന്റർ എന്ന ഫ്ലോർ മിൽ സ്ഥാപനം നടത്തിവരുന്ന സംരംഭകയും കർഷകയുമായ രമാവതിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. രമാവതിയെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: ഈ വയനാടിന്റെ ആകർഷണീയത തന്നെയാണോ ഇങ്ങനെയുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കർഷക എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം?
1: കാപ്പി നമുക്ക് വയനാട്ടുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ്. ഒരുലാസ് കാപ്പി അവിടെ ആർക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ അവിടെ ഒരു ഞാൻ ആദ്യമായിട്ട് കാപ്പി തുടങ്ങാൻ കാരണം ഒരു മില്ലിൽ ഞാൻ ഒരു അച്ചാൻ്റെ കീഴിൽ ഒരു പണിക്ക് പോയതാണ്. അന്ന് മുതലാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് കയറാനും ഇതൊരു ജീവിത വഴിത്തിരിവിലേക്ക് എത്തിവരാനും ഉണ്ടായ കാരണം.
0: അതായത് കോഫി സെന്റർ എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലേ?
1: അതെ. കാപ്പി നമ്മള് അവിടെ വയനാട്ടിൽ പൊതുവായിട്ട് നല്ലൊരു കൃഷിയാണല്ലോ, എവിടെയും
0: ഉണ്ടാവുന്നതാണല്ലോ.
1: നമ്മളെ വീട്ടിലും അതങ്ങനെ തന്നെയാണ്. അച്ഛൻ വെച്ച് വളർത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മക്കളായിട്ട് അങ്ങനെ കൊണ്ടുപോകും. അല്ലെന്ന് പോവും പച്ചക്കറികളായിട്ടും പിന്നെ കാപ്പിയായിട്ടും ചേനയായിട്ടും ചേമ്പായിട്ടൊക്കെ അങ്ങനെ. അതെ അതെ, അതിന്റെ കാർഷികളോടൊപ്പം തന്നെ ഞങ്ങളും അങ്ങനെ പൊരുത്തപ്പെട്ട് അതിനോടൊപ്പമാണ് ഈ മില്ലിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. അവിടെ ഒരു പണിക്ക് പോയതാണ് ഞാൻ ആദ്യമായിട്ട്.
0: വേറെ സ്ഥാപനത്തിൽ പണിക്ക് നിന്നതിന് ശേഷമാണ് അതിന്റെ?
1: അല്ല, ഈ ഞാനിപ്പോ നിക്കുന്ന കടയിൽ തന്നെ പണിക്ക് പോയതാണ്.
0: ഓ, അത് ശരി.
1: ആ അങ്ങനെ ആ അച്ഛൻ്റെ അടുത്ത് 500 രൂപയ്ക്ക് 2003 500 രൂപയാണ് എനിക്കൊരു മാസം ശമ്പളം ഉണ്ടാകുക.
0: ഒരു മാസത്തേക്കാണ് 500 രൂപ?
1: അതെ. ആ 500 രൂപയ്ക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്നിടത്താണ് അച്ഛൻ അവിടെ നിന്ന് പോകാൻ അവര് തമരിശ്ശേരിക്ക് വീട് വിറ്റ് പോകേണ്ടി വന്നു. ആ സമയം എനിക്ക് എന്നെ അത് ഏൽപ്പിക്കുകയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങള് സ്ഥിരമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്.
0: അപ്പോ പറഞ്ഞിരിക്കുന്ന വ്യക്തിയിൽ നിന്നാണ് ഇതിനു വേണ്ടുന്ന പരിശീലനം കിട്ടിയിരിക്കുന്നത്?
1: അതെ അതെ.
0: അതിനു മുമ്പേ വേറെ ഒന്നും
1: ഇല്ല
0: ചെയ്തിട്ടില്ല. അപ്പം പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു ജോലി എന്നുള്ളത് ഈ ഒരു സംരംഭം തന്നെയാണ്. കല്യാണത്തിന് ശേഷം
1: ഈ
0: ഒരു സംരംഭം. അപ്പൊ ഇത്ര ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ പലതരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ടാവുമല്ലോ
1: അല്ലേ?
0: അപ്പൊ അതിന് വേണ്ടുന്ന ഒരുപാട് മുതൽ മുടക്കും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും അല്ലേ?
1: അതപ്പം അന്നേരം ആദ്യം നിലവിൽ അവിടെ മെഷീനറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം കാപ്പി മിക്സിങ്, കാപ്പി റോസ്റ്റർ ഉണ്ട്, നമ്മൾ വറുത്ത് പൊടിക്കണം, അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന വെച്ചാൽ 3 തരം കാപ്പികളാണ് അവിടെ മെൽപ്പിന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. മസാല കാപ്പി, പിന്നെ സാദാ പൗഡർ. അപ്പം ഈ കാപ്പി എന്ന് പറഞ്ഞാല് 3 തരം കാപ്പികളുണ്ട്. നമുക്കിപ്പോ അവിടെ ശരിക്കും പ്രധാനപ്പെട്ടും പോകുന്നത് ടേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് റോബസ്റ്റ് കാപ്പിയാണ്. അറബി കാപ്പി, റോബസ്റ്റ് കാപ്പി, കാളിക്കാപ്പി എന്ന് പറയും. പക്ഷെ നമുക്ക് പോകേണ്ടത് റോബസ്റ്റ് കാപ്പിയാണ്. റോബസ്റ്റ് കാപ്പിക്കാണ് മേന്മ കൂടുതൽ, അതിൽ ടേസ്റ്റും കൂടുതൽ. അപ്പൊ അതിനോടൊപ്പം ചിക്രി മിക്സിങ്, ചിക്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ടേസ്റ്റിന് ഉപയോഗിക്കും. അത് അധികം പാടില്ല, ഇത്ര ശതമാനം ഉണ്ട്, 40-60 വെച്ചിട്ട് അങ്ങനെ ശതമാനത്തിലാക്കും. പിന്നെ കാപ്പി മസാല കാപ്പി എന്ന് പറയുന്നത് ഏലം, ചീരവും ഗ്രാമ്പൂ, ഉലുവയൊക്കെ ചേർത്തിട്ട് ഒരു മിക്സിങ് കാപ്പിയുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഓർഡർ വരുന്നതിനനുസരിച്ച് കൊടുക്കുന്നതുണ്ട്, അല്ലാതെ സപ്ലൈ പോകുന്നില്ല. വയനാട്ടിലേക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് വണ്ടിക്കാരൊക്കെ ഉണ്ടാവും. കർക്കിടക മാസത്തിലൊക്കെ ഒരുപാട് കർക്കിടക മാസം വാവിന് കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ,
0: നമ്മുടെ തിരുനെല്ലി.
1: തിരുനെല്ലി ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വണ്ടികളെല്ലാം വന്ന് നമ്മളപ്പോ കാപ്പി ഇതിന്റെ സ്മെല്ല് അങ്ങ് ഒരുപാട് ദൂരേക്ക് പോകും. അപ്പൊ അവിടെ വണ്ടി നിർത്തി ഒരുപാട് പിന്നെ
0: ആവശ്യക്കാരുണ്ടാവും.

0: ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഈ മൂന്ന് തരം കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിനൊക്കെ വ്യത്യസ്ത തരം വിലയിലൊക്കെ എങ്ങനെയാണ്?
0: വ്യത്യാസമുണ്ട്. സാധാ കാപ്പി ഇപ്പം കാപ്പിക്ക് വില കൂടുതലാണ്. ഒരു കിലോ പരിപ്പിന് 420-430 രൂപയൊക്കെ വരും. അപ്പൊ അതിനകത്ത് ഇപ്പം പൊടിക്ക് 800 രൂപയാണ് ആ കാപ്പിക്ക്. എന്നുവെച്ചാൽ സാധാ കാപ്പിക്ക്, മസാല കാപ്പിക്ക് 1000 വരും. പിന്നെ ചിക്കൻ മിക്സി എന്ന് പറഞ്ഞ കാപ്പിക്ക് അതിന് അധികം വില വരില്ല. പക്ഷേങ്കില് അത് അപൂർവത്തിലേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ബ്രൂ കോഫി ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ചിക്കറി കാപ്പിയോട് അത്രയും പ്രാധാന്യം. അത് ചിക്കറി കാപ്പി കുടിച്ചവർക്ക് ഈ സാധാ കാപ്പി കുടിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചിക്കറി വേണ്ടവർക്ക് മാത്രം ചിക്കറി ചേർത്ത് കൊടുക്കും, അല്ലാത്തവരെല്ലാം സാധാ കാപ്പി. സാധാ കാപ്പി എന്ന് വെച്ചാല് പിന്നെ റോസ്റ്റ് കാപ്പി, അതാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്.
1: കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാപ്പി പൊടികൾക്ക് വേണ്ടി തന്നെയാണ്. ഈ മില്ലിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്
0: മെയിൻ ആയിട്ട് അവിടെ ചെയ്യുന്നതും കാപ്പി തന്നെയാണ്. അതിന് കൂടെ അരി ഗോതമ്പ് ഒക്കെ പിടിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒരു മല്ലിയും മുളകും പിടിക്കുന്ന മെഷീനും കൂടെ അതിനകത്ത് ആടി വെച്ചിട്ടുണ്ട്.
1: ഈ ഒരു സംരംഭം ഇപ്പം ഒറ്റയ്ക്കാണോ നടത്തി വരുന്നത്?
0: ഇല്ല, ആരുമില്ല. പിന്നെ തിരക്കുള്ള സമയത്ത് ഏട്ടൻ വരും, ഒരു തെയ്യം ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം അവര് തെയ്യത്തിന് പോകുന്ന സമയത്ത് അല്ലാത്ത എനിക്ക് തിരക്കും കാര്യങ്ങളും ആണെങ്കിൽ ഏട്ടൻ വരും, ഇല്ലെങ്കിൽ തന്നെ ചെയ്യും. വരുന്നവരെയൊക്കെ ഞാൻ മാനേജ് ചെയ്യും. ഒരു മിനിറ്റ് നമ്മൾ ഇടപെടല് പോലെ ആയിരിക്കുമല്ലോ കസ്റ്റമറിന്റെ നിപ്പും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്.
1: അപ്പൊ ഇത് ഈ തുടക്കത്തിൽ ഈ ഒരു സംരംഭം തന്നെ ഈ പൊടിമിൽ എന്ന സംരംഭം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തുടക്കത്തിൽ
0: ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരണ്ടേ. രണ്ടു ദിവസം കൊണ്ടാണ് ഞാനതൊക്കെ പഠിച്ചത്. കാപ്പി വറക്കുന്ന സമയത്ത് എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാപ്പിന്റെ കറക്റ്റ് വറവ് എത്തിയിട്ടില്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. കരിഞ്ഞു പോയാലും പ്രശ്നമുണ്ട്, അത് കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു ലെവലിൽ നിർന്നിട്ട് വേണം നമുക്കത് എടുക്കണേ, എങ്കിലാണ് കാപ്പിന്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലത് ചീത്തയിൽ നിന്നാണല്ലോ നല്ലത് പഠിക്കുക എന്ന് പറഞ്ഞ കുറെ അബദ്ധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാ ഇപ്പം കുഴപ്പമില്ലാതെ 22 വർഷമായില്ലേ ഒരുപാട്.
1: 23rd വർഷം. അപ്പോ ഈ ഒരു കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത് അതിന്റെ തുടക്കം മുതൽ ഒന്ന് വിവരിക്കാമോ?
0: അത് എന്ന് വെച്ചാല് നമ്മള് റോസ്റ്റ് എടുക്കുന്ന 10 കിലോന്റെ റോസ്റ്റർ ആണ് നമുക്കുള്ളത്. ആ റോസ്റ്റർ നല്ല പരിപ്പ് തന്നെയാണ് എടുക്കുക. നന്നില്ലാത്ത പരിപ്പൊക്കെ ആണെങ്കിൽ പിന്നെ കാളിക്കാപ്പി എന്ന് പറയുന്ന കാപ്പിയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നല്ല റോസ്റ്റ് കാപ്പി തന്നെയാണ് എടുക്കുക. ആ കാപ്പി നമ്മൾ റോസ്റ്ററിലേക്ക് ഇടുന്നു. 3/4 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ അളവ്. അത് അതിലിടയ്ക്ക് കരണ്ടൊക്കെ പോയി കഴിഞ്ഞ വിഷയമാണ്, അതൊക്കെ നമ്മൾ തണം ചെയ്തിടണം. അത് കഴിഞ്ഞ് നമ്മൾ വേറെ തട്ടിലേക്ക് തണുക്കാനിടുന്നു കാപ്പി. അത് കഴിഞ്ഞ് അതിന്റെ പൊടികളും ഒക്കെ മാറ്റിയെടുത്ത് അതിന്റെ പരിപ്പ് മാത്രം ഫ്രഷ് ആയിട്ട് നമ്മൾ വേറെയിലേക്ക് പൊടിക്കുന്നു. അത് തണുത്തതിന് ശേഷം വിൽപ്പന നടത്തുന്നു.
1: അപ്പൊ എന്തൊക്കെ ഇതിനു വേണ്ടിയുള്ള ആധുനിക മെഷീനറികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ?
0: റോസ്റ്റർ ഉണ്ട്,
1: റോസ്റ്റർ
0: പിന്നെ പൊടിക്കുന്നതുണ്ട്, മിക്സ്ഡ് ഉണ്ട്, അങ്ങനെ 3 മെഷീൻ.
1: അതുപോലെ തന്നെ ഇതിന്റെ കൂടെ മറ്റുള്ള ധാന്യങ്ങളൊക്കെ തന്നെ പൊടിച്ച് അതും വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടോ?
0: ഓ,
1: എന്തൊക്കെയാണത്?
0: അരി, അരിപ്പൊടി വറുത്ത് അവിടെ തന്നെ വറുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത് പൊറിച്ച് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയും മുളക്, മസാലപ്പൊടികളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല, അതിന് കൂടെ ചെയ്യുന്ന അച്ചാറുകള് അങ്ങനെയൊക്കെ. തുറമാങ്ങയൊക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്ത്, തുറമാങ്ങ എന്ന് പറയുന്നതൊക്കെ ഇതിനകത്ത് അടിയതാട്ടോ. തുറമാങ്ങ മാങ്ങ കൊണ്ട് അത് നമുക്ക് ചെയ്യുന്നില്ല, അപ്പം വാങ്ങി നമ്മൾ മില്ലിൽ സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നത് മാത്രം.
1: ഇത് മറ്റുള്ള മില്ലുകളെ അപേക്ഷിച്ച് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കുന്നത്?
0: ശ്രദ്ധിക്കുന്നത് കാപ്പിപ്പൊടി തന്നെയാണ്.
1: കാപ്പിപ്പൊടി
0: നമ്മളെ അവിടെ മില്ലിൽ കൂടുതൽ, അവിടെ നമ്മളെ ഏരിയയിൽ ഇപ്പം കാപ്പി ഇല്ല, നമ്മൾ തന്നെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്ന് കൊറോത്ത് ഇറക്കിയിട്ടുണ്ട്. കൊറോ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ്,
1: വയനാട്ടിലെ മാനന്തവാടിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അതുപോലെ ഈ ഇത്തരം ഈ കാപ്പി ഉൽപ്പന്നങ്ങള്, ഈ പൗഡറുകളൊക്കെ തന്നെ നിങ്ങളെ സ്വന്തം നാട്ടിൽ തന്നെയാണോ വിൽപ്പനയ്ക്കുള്ളത്? അത് കൂടാതെ മറ്റുള്ള ഈ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ടോ? ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ?
0: എത്തിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അവർ നമ്മളുടെ തന്നെ വന്നിട്ട് ദുബായിലേക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവരിവിടെ വന്നിട്ട് കൊണ്ടുപോയ, അവർക്ക് ആ ടേസ്റ്റിനോട് അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടായിട്ട് നമ്മളടുത്ത് തന്നെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ കയറ്റുമതിയില്ല, നമ്മളടുത്ത് തന്നെ വന്നിട്ട്
1: ആവശ്യക്കാർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
0: അപ്പോൾ ഇനി അങ്ങനെ മില്ലിലേക്ക് ഞാൻ ഓർഡർ അങ്ങനെ അവർ വന്ന് വറുത്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മളടുത്തുള്ള.
1: അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും.
1: കൊറിയർ മുഖേനയൊക്കെ
0: കൊറിയർ
1: ഈ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിന് സർക്കാർ തലത്തിൽ ഇതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം അങ്ങനെ എന്തെങ്കിലും
0: മെഷീനറി വാങ്ങാൻ നമ്മൾ എടുത്തിട്ടുണ്ട്,
1: അത്
0: അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതിനെ

0: എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടി വന്നത്? എവിടെയാണ് അതിന് അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തത്?
1: നമ്മള് പട്ടികജാതി വികസന ഓഫീസ് മുഖാന്തരമാണ് നമ്മൾ ചെയ്തത്. നമുക്ക് അവിടെ സബ്സിഡി ഉണ്ട്. നമ്മൾ എടുക്കുന്നതിന്റെ ഒരു ഭാഗം നമുക്ക് സബ്സിഡി ഉണ്ട്, മൂന്നിലൊന്ന് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി മുഖാന്തരമാണ് ഈ ലോണുകളൊക്കെ എടുത്തിരിക്കുന്നത്.
0: അതുപോലെ ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതിന് വേണ്ടുന്ന പരിശീലന കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ എവിടെയാണ്?
1: പരിശീലനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിന് അടുത്തൊരു മില്ല് വന്നപ്പം അവർ നമ്മളെ അടുത്ത മില്ലുകാരോട് ചോദിക്കും, നമുക്ക് ഇതിന്റെ ഒരു ഇതുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട് ഈ മില്ലിന്റെ മാത്രം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടന്ന് നമ്മളോട് ആർക്കും വേണമെങ്കിലും ഷെയർ ചെയ്തെടുക്കുക, അറിയുന്ന അവര് പങ്കെടുക്കുക. അല്ലാതെ ഇതിന് പ്രത്യേക ഒരു ക്ലാസ് ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അച്ചായം തന്ന ആ ഒരു പരിശീലനത്തിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത്.
0: അപ്പൊ ഈ പൊടിമിൽ സംരംഭത്തോടൊപ്പം തന്നെ നല്ലൊരു കർഷകയും ആണെന്നറിഞ്ഞു. അപ്പോൾ ആ കാർഷിക മേഖലയെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ വിളവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്?
1: കപ്പ ഉണ്ട്, വയലിൽ പാട്ടത്തിനെടുക്കും, എന്നിട്ട് കപ്പ ചെയ്യും, പിന്നെ ചേമ്പ് നടും, ഇഞ്ചി.
0: ഇഞ്ചിയൊക്കെ വയനാടിന്റെ പ്രധാന വിളവ് തന്നെയാണല്ലോ.
1: അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കൂടെ പച്ചക്കറികള്, തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്.
0: അപ്പൊ ഇത്തരം പിന്നെ വിളകൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും വളപ്രയോഗങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ?
1: നമ്മള് അവിടുന്ന് തന്നെ രാസവളമൊന്നും ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ഉപയോഗിക്കേണ്ടിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ചാണകമൊക്കെ അങ്ങനെയുള്ളത് ഇടും, പിന്നെ
0: പച്ചിലവളം
1: അങ്ങനെ ഇടും. പിന്നെ നമ്മളെ കാപ്പിയില് റോസ്റ്റ് ചെയ്യുന്നതില്ലേ, ആ വറുത്ത് കിട്ടുന്ന ആ പൗഡർ അതൊരു വളമാണ്, വറുത്ത് കിട്ടുന്ന വേസ്റ്റ് അതും ഉപയോഗിക്കും.
0: ഇങ്ങനെയൊക്കെ കാർഷിക മേഖലയും അതുപോലെ തന്നെ
1: വാഴയുണ്ട്, വാഴ കുറച്ചൊക്കെ കേട്ടോ, ഇതിന്റെ കൂടെ ഒന്ന് ചെയ്യുന്നതാ.
0: അപ്പൊ ഈ പൊടിമിൽ സംരംഭം നടത്തുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കാർഷിക വിളകളും അതിനനുസരിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സമയം കണ്ടെത്തുന്നത്?
1: ഞായറാഴ്ച ദിവസങ്ങളിൽ ലീവാണ്, ആ ദിവസങ്ങളിലേക്ക് ഇറങ്ങും. പിന്നെ ഏട്ടൻ വീട്ടിലുണ്ടാവുമല്ലോ, അതിന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഉപ്പര് ചെയ്യും. അങ്ങനെ
0: ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലും അതുപോലെ തന്നെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളിലും തികച്ചും സത്യസന്ധത പുലർത്തിക്കൊണ്ട് തന്നെയാണല്ലോ
1: നീങ്ങുന്നത്.
0: ഈ ഒരു ഫ്ലോർ മിൽ സംരംഭത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രമാവതിയെ തേടി എന്തെങ്കിലും അവാർഡുകളോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ?
1: അതൊരു അഞ്ചു വർഷമായി അത് എനിക്ക് അവാർഡ് കിട്ടിയിട്ട്. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല, അത് അന്താരാഷ്ട്ര അവാർഡായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഒരു സുപ്രഭാതത്തിലാണ് എന്നെ വിളിച്ചിട്ട്, നമ്മുടെ എസ് സി കോർപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത്, ഒരു അവാർഡിന് അർഹയാണ്, ഇന്ന ദിവസം നിങ്ങൾ വരണം, എന്ത് തന്നെയാണെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എന്തായിരുന്നു എന്നുള്ള അറിയാൻ വേണ്ടി പോയപ്പോഴാണ് നല്ല പ്രവർത്തക എന്നുള്ള രീതിയിൽ ആണ് എനിക്ക് ആ അവാർഡ് കിട്ടാൻ കഴിഞ്ഞത്.
0: അപ്പോൾ ഈ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിലും അവർ തന്നെ പല അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ
1: നടത്തിയിട്ടുണ്ടാവുമല്ലോ,
0: അവർക്ക് നിങ്ങളിൽ ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ
1: വിശ്വസിക്കാറുണ്ട്.
0: എന്നാൽ അഭിനന്ദനങ്ങൾ നേരെയാണ്. അപ്പോ ജോലി സ്ഥലത്ത് സഹായിക്കാൻ മറ്റ് ജോലിക്കാർ ആരും തന്നെ ഇല്ല,
1: ഒറ്റയ്ക്കാണ്. ചില സമയങ്ങളിൽ മാത്രം ഏട്ടൻ വരും. ഇനിയിപ്പോ അവര് മുസ്ലിംസിന്റെ ഒക്കെ വരും, നോൻപൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല തിരക്കുണ്ടാവും, അപ്പൊ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഏട്ടൻ വരും.
0: അപ്പൊ കാപ്പിപ്പൊടിയിൽ തന്നെ പലതരം വിഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞു, അപ്പം ചില കാപ്പിയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ഏതൊക്കെയാണത്?
1: അത് അറബിക് കാപ്പി എന്ന് പറയും, ഒന്ന് ലൈബീരിയൻ കാപ്പി, അതിന് നമ്മൾ കോഡായിട്ട് കാളിക്കാപ്പി എന്ന് വയനാട്ടുകാർ പറയും, വയനാട്ടിലൊരു കാളിക്കാപ്പി എന്ന് പറയും.
0: കാളിക്കാപ്പി
1: അറബിക് കാപ്പി എന്ന് പറഞ്ഞാൽ കാട്ടിക്കുളം ഭാഗത്തേക്ക് അത് കൂടുതലായിട്ട് കിട്ടുന്ന ഉൽപ്പന്നം. അതൊരു കാപ്പിക്ക് ചെറിയ മണിയായിരിക്കും, അതിന് ടേസ്റ്റ് കുറവായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ റോബസ്റ്റ് കാപ്പി എടുക്കുന്നത് നമ്മളത് അതാണ് ചെയ്യുന്നത്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ ലൈബീരിയൻ കാപ്പി എന്ന് പറഞ്ഞാൽ അത് അതിനാണ് കാളിക്കാപ്പി എന്ന് പറയുന്നത്, അതിനും കട്ട് കൂടുതലാണ്, ആ കാപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ആ കാപ്പി ഈ റോബസ്റ്റ് കാപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, മിക്സായി കഴിഞ്ഞാൽ കാപ്പി കുടിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയും, ഈ കാപ്പി അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മിക്സ് അറിയുന്ന ഒരാൾ, കാപ്പിയെ കുറിച്ച് അറിയുന്ന ഒരാൾ നമ്മൾ കൃത്രിമം കാട്ടിയിട്ടുണ്ടെങ്കിൽ
0: അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും.
1: അതെ, അത് കട്ടുണ്ട്, അതിന് ഒരു കട്ടുണ്ട്, അത് നമുക്ക് വേഗം
0: മനസ്സിലാവും.
1: ഒരു എന്താ പറയാ, അത് ഒരു സുഖമില്ലാത്തൊരു
0: ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
1: ഉറപ്പായിട്ടും അറിയും. അതുകൊണ്ടാണ് അതിലേക്ക് ഉപയോഗിക്കാത്ത ആ കാളിക്കാപ്പി. പിന്നെ നമ്മളെ കടയിൽ വേറെ സംഭവമുണ്ട്, പകരം ഇപ്പൊ ഒരാള് കാപ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞാല് ഈ റോസ്റ്റ് ചെയ്ത കാപ്പിക്ക് പകരം പൊടി കൊടുക്കും. എന്ന് വെച്ചാൽ 1 കിലോ കാപ്പി കൊണ്ടുവന്നാല് 700 പൊടി കൊടുക്കും, പരിപ്പാണെങ്കിൽ. അങ്ങനെയും ചെയ്യുന്നുണ്ട്, അവര് തന്നെ കൊണ്ടുവരുന്നത് വറുത്ത് കൊടുക്കുന്നുണ്ട്. ആ വറക്കാണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ അവര് കൊണ്ടുവരുന്ന കാപ്പിക്ക് പകരം പൊടിയായിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ അന്നേരം ഇതൊക്കെ സത്യസന്ധമായിട്ട് അവര് കൊണ്ടുവരുന്നത് നല്ല കാപ്പി ആയിരിക്കുമല്ലോ. അപ്പൊ

0: മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കറിയാലോ ഇത് നമ്മൾ മിക്സ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യും.
1: അതുപോലെ തന്നെ മറ്റുള്ള ആളുകള് അതായത് പുറത്തുനിന്ന് വരുന്ന ധാന്യങ്ങളൊക്കെ തന്നെ പൊടിച്ചു കൊടുക്കാൻ ഇതിന്റെ ഇടവേളകളിലാണോ എങ്ങനെയൊക്കെയാണ് അത് സമയം കണ്ടെത്തുന്നത്?
0: അത് കുഴപ്പമില്ല, കാപ്പി റോസ്റ്റ് ചെയ്യുന്നതിനൊപ്പം ധാന്യങ്ങൾ പൊടിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. അത് അവസരം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്.
1: അതിനനുസരിച്ച്
0: അതിലേക്ക് പൊടി കലർന്നാല് കാപ്പിക്ക് പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിടും, അങ്ങനെ സമയോചിതമായിട്ട് അങ്ങനെ പെരുമാറി അങ്ങനെ പോകും.
1: അപ്പോ ഇതിനൊക്കെ തന്നെ വീട്ടില് ഭർത്താവാണ് സഹായത്തിനുള്ളത്.
0: അതെ അതെ.
1: മറ്റേ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ആരൊക്കെയാണ്?
0: എനിക്ക് രണ്ടു മക്കളാണുള്ളത്, മോളെ കല്യാണം കഴിഞ്ഞു, മോന് ഇവിടെയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ഇപ്പൊ വീട്ടിലുള്ളത്.
1: മകൻ എന്താ ചെയ്യുന്നത്?
0: മോന് വിദേശത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം.
1: ഇപ്പോ ഒത്തിരി ആളുകള് ഈ ഫ്ലോർ മില്ല് തുടങ്ങണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സംരംഭം സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പല ശ്രോതാക്കളിൽ പലരും ഉണ്ടാവാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോ അങ്ങനെ ഒരു തുടക്കക്കാർക്ക് എന്തൊക്കെയാണ് അതിനുള്ള
0: ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പൊടിമില്ല് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് നടക്കും. എന്ന് വെച്ചാൽ ഒരു അച്ചടക്ക മനോഭാവത്തോടു കൂടി, എന്ന് വെച്ചാൽ അതിനകത്ത് കൂട്ടിക്കുറച്ചിലൊന്നും ഇല്ലാതെ സത്യസന്ധമായി കൊണ്ടുപോകാൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് ഞാൻ എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയുന്നു.
1: പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്നുള്ള ഒരു സംരംഭക, ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് ഇത്രയും വർഷമായിട്ട് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ പ്രത്യേകമായിട്ടൊരു ലാഭേച്ഛയോ കാര്യങ്ങളോ പ്രതീക്ഷിക്കാതെ തന്നെയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു വരുമാനം ഇന്ന് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു നിലയില് ഇത്തരം ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ രമാവതി മുമ്പോട്ട് വരുമ്പോ ആർക്കും തന്നെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാം എന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും.
1: അപ്പോ ഇത്രയും ധാന്യങ്ങൾ പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അത് ആരോഗ്യത്തിന്
0: എന്തെങ്കിലും മാസ്ക് ധരിക്കേണ്ടി വരും,
1: അതിനനുസരിച്ചുള്ള
0: കാപ്പി എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും വേണം. കാപ്പി എടുക്കുന്ന സമയത്ത് ഭയങ്കര പുകമുടലായിരിക്കും, പുകമുടുണ്ടെങ്കിൽ പോലും കാപ്പി ആ ഫ്ലോർ മൊത്തം കാപ്പി ആയിരിക്കും നിറഞ്ഞിട്ടുണ്ടാകുക പൊടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം.
1: ഈ വയനാടിന്റെ ഇന്നത്തെ അവസ്ഥ, അതായത് തണുപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് സന്ദർശിക്കുക, അവിടുത്തെ കാലാവസ്ഥയെ ഒന്ന് അനുഭവിക്കുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ്. അപ്പൊ ഇന്നെന്താണ് വയനാടിനെ കുറിച്ച് പറയുമ്പോൾ?
0: വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ മൊത്തത്തിൽ വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്, എല്ലാവരും ഒഴുകി എത്തുന്നതാണ്. ഇപ്പം സീസണായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വള്ളിയൂർക്കാവ് ഉത്സവം, അതൊരു ഒരു 14 ദിവസം ഉത്സവമാണെങ്കിലും അത് വലിയൊരു ഉത്സവമായിട്ടാണ്. അപ്പൊ ഒരുപാട് ആൾക്കാര് നമ്മൾ അവിടെ എത്തുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വരുന്നവരൊക്കെ ഈ കാപ്പി മേഖലയിലേക്ക് നമ്മൾ അവിടെ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ തന്നെ വാങ്ങിയെടുക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നല്ല പ്രൊഡക്റ്റ് ആകുമ്പോ അവിടെ തന്നെ ഇന്ന് വന്ന ചന്തകളിലൊക്കെ നമ്മൾ കാപ്പി വെച്ച് കഴിഞ്ഞാലും പോകും.
1: ഈ പറഞ്ഞ ഉത്സവങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളായിട്ട് നിങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ടോ?
0: കൊടുക്കുന്നുണ്ട്,
1: എത്തിക്കുന്നുണ്ട്.
0: കുറച്ചൊക്കെ നമ്മൾ അങ്ങ് എത്തിക്കും. അന്നേരം അതല്ല അങ്ങനെ കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നവരുണ്ടല്ലോ, ടൂറിസ്റ്റുകാർ വരുന്നവരുണ്ട്. നമ്മൾ ഈ കാപ്പിവിന്റെ മണം എത്തുമ്പോൾ എവിടുന്നാണെങ്കിലും അവർ അവിടെ നല്ലൊരു പൊടിന്റെ മണം വരുന്നുണ്ട്, കാപ്പിന് മണം വരുന്നുണ്ട് പറഞ്ഞ് വണ്ടി നിർത്തി വന്ന് കാപ്പി വാങ്ങുന്നവരുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പിന്നെ ഉയർച്ച മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു തണുത്ത കളിയല്ല ഇപ്പോൾ, സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ്. ഒരു പരിധിവരെ നമ്മൾ അത് എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വരെ നമ്മൾ എത്തിച്ചുകൊണ്ടേ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് പിന്നെ പഞ്ചായത്തിലെ ചന്ത അങ്ങനെയുള്ള കുടുംബശ്രീപരമായിട്ടൊക്കെ അതിനകത്തൊക്കെ ഇത് നമ്മൾ റേഷ് ചെയ്തതാണ് ഈ പ്രണവ കോഫി സെന്റർ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി എത്തിക്കും. മാസചന്തയൊക്കെ ഉണ്ടാവും, ഓണച്ചന്ത അങ്ങനെ ഓരോ പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ മാസചന്ത ഉണ്ടാവും. അപ്പൊ ചന്തകളിലൊക്കെ നമ്മൾ പരിപാടി പ്രൊഡക്റ്റ് ഒക്കെ എത്തിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനും കഴിയുന്നുണ്ട്.
1: ഈ ഒരു ഉൽപ്പന്നം തന്നെ, അതായത് കാപ്പി തന്നെ, അതിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ട് തന്നെ തന്മയത്വത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാനൊരു കാര്യം ചോദിച്ചു, ശുദ്ധമായി നിങ്ങൾ തയ്യാറാക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ, അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ആവശ്യമായിട്ട് നിങ്ങളെ ഫോണിൽ കൂടി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കാൻ പറ്റില്ലോ?
0: പറ്റും. 96 56 82 4177.
1: വയനാട് മക്കിയാടുള്ള പ്രണവം കോഫി സെന്റർ നടത്തുന്ന രമാവതിയെ ബന്ധപ്പെടാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9656 82 4177. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്, രമാവതിയുടെ ഈ ഒരു വിശേഷം കൂടാതെ തന്നെ നല്ലൊരു ഗായിക കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയലും വീടും ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം

0: മനോഹരമായിട്ട് പാടി. എന്തായാലും ശ്രോതാക്കൾക്ക് ഈ ഒരു പരിപാടി ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രണവം കോഫി സെന്റർ എന്ന സംരംഭം നടത്തിവരുന്ന രമാവതിക്ക് വയലും വീടും പരിപാടിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും മുൻപോട്ട് ഈ ഒരു സ്ഥാപനം നല്ല നിലയിൽ നല്ലൊരു വരുമാന മാർഗമായിട്ട് തന്നെ കൂട്ടിനുണ്ടാവട്ടെ എന്ന് ആ വയലും വീടും പരിപാടി ആശംസിക്കുകയാണ്.
1: കർഷകയും സംരംഭകയുമായ രമാവതി മക്യാടുമായി ഷാജി സി കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.

0: വയലിൻ വീടും സമാപിക്കുന്നു. നാളെ വൈകിട്ട് 6:50 വയലിൻ വീടും പരിപാടിയിൽ വീട്ടുവളപ്പിലെ ഇടവിള കൃഷി, ഡോക്ടർ എം പ്രകാശുമായി അഭിമുഖം. നാളെ വൈകിട്ട് 6:50 ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
1: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
1: എന്നാ വേഗം വിട്ടോ.
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
6: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11:00 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.

ആകാശവാണി കോഴിക്കോട്. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 11 സെക്കൻഡും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,200, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,900, നാളികേരം 1,000, പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിൻ്റലിന് 4,450,

മാനന്തവാടി ക്വിൻ്റലിന് 5600, കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6000, കോഴിക്കോട് കൊയിലാണ്ടി 9000, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 25800, മാനന്തവാടി 23500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2600, മാനന്തവാടി 3500, അടയ്ക്ക 1000 പാലക്കാട് 3800, പൊന്നാനി 4000, കോഴിക്കോട് ക്വിൻ്റലിന് 9000, മഞ്ചേരി ക്വിൻ്റലിന് 7500, കൊട്ടപ്പാക്ക ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37000, കോഴിക്കോട് പുതിയത് 37000, മാനന്തവാടി പഴയത് 36000. പുകയില മീനം പളയം ക്വിൻ്റലിന് പാലക്കാട് 21000, കോഴിക്കോട് 8300, മാനന്തവാടി 36500. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68000, കോഴിക്കോട് നാടൻ 67000, കോഴിക്കോട് ചേട്ടൻ 67500, കോഴിക്കോട് വയനാടൻ 67000, മാനന്തവാടി ചേട്ടൻ 69500, മാനന്തവാടി വയനാടൻ 69000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25000, കോഴിക്കോട് 25000, മാനന്തവാടി 22500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10500, മാനന്തവാടി പഴയത് 6700. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2300, മാനന്തവാടി 2500. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2600. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5500, കോഴിക്കോട് 5400, മാനന്തവാടി പാണ്ടി 5100. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000, ചിറ്റൂർ 16000, കോഴിക്കോട് 11800. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630. വെറ്റില 100 തിരൂർ 40, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3500, മാനന്തവാടി 3000. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4420, കോഴിക്കോട് 4360, മാനന്തവാടി 4480. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16000, മാനന്തവാടി 16000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 5000, മഞ്ചേരി 2200, കോഴിക്കോട് 4300, മാനന്തവാടി 4400. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18000, പാലക്കാട് മട്ട 4700, ബോധന 3600. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18000, മട്ട 4600, കുറവ 4500. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4600, പൊന്നി 3700, പാലക്കാടൻ ചെയ 4600, എ പി 1 4200, ബോധന 3700. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7000, മാനന്തവാടി 6800. കമ്പോളം മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴ ലഭിച്ചു. ലക്ഷദ്വീപിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. അടുത്ത 7 ദിവസങ്ങളിൽ ജൂൺ 4 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും

0: 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2 വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है, वो री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സി ബി എസ് ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21-ാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തനിയു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ

0: ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ US മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. LPG ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक LPG सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുശ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിൽ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74,776-ലും നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23,548-ലും വ്യാപാരം അവസാനിപ്പിച്ചു. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കോഴിക്കോട്. യുവവാണി. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നവയാണ് നാടൻ പാട്ടുകൾ. ഇന്നത്തെ യുവവാണിയിൽ ശ്രോതാക്കൾക്കായി മെലോമാനിയാക്ക് മ്യൂസിക്

ഒടുകൂട്ടു കളിച്ച കതിർക്കനിയേ, അലിവിൻ്റെ തെളിനീരുറവയകത്തു നിറച്ചൊരു ഈർക്കനിയേ, ചിറകിട്ടു പരു

0: മെലോമാനിയാക് മ്യൂസിക് ബാൻഡിലെ കാർത്തിക ബി എസ്, സ്വാതി, അനുരത്ന, മിഥുന എന്നിവർ അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.
1: മലബാറിലെ മാപ്പിളപ്പാട്ടുകളുടെ ശാഖയാണ് പടപ്പാട്ടുകൾ. യുദ്ധചരിത്രങ്ങളെ പ്രമേയമാക്കിയാണ് മിക്ക പടപ്പാട്ടുകളും രചിക്കപ്പെട്ടിട്ടുള്ളത്. യുവവാണിയിൽ പടപ്പാട്ടുമായി എത്തുന്നു ഷിംന രാജ്.

ഇതുവരെ കേട്ടത് ഷിംന രാജ് ആലപിച്ച പടപ്പാട്ടാണ്. യുവവാണിയിൽ ഇനി ഒരു സംഘഗാനം ആലപിക്കുന്നത് സ്നേഹ കെ, ഹുദാഷിനാസ് വി പി, സഞ്ജന കെ, ഷഹാന കെ.

గరి సరి సని సని ధని ధమ గమ ధని ధమ గమ సని ధమ గ రి గమ ధని స శ్రీ ర.

0: സ്നേഹ കെ, ഹുദാഷിനാസ് വി പി, സഞ്ജന കെ, ഷഹാന കെ എന്നിവരാലപിച്ച സംഘഗാനം ആസ്വദിച്ചുവെന്ന് കരുതുന്നു. ഇതോടെ ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം, ശുഭരാത്രി.
1: യുവവാണി സമാപിക്കുന്നു. മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ഗാന്ധർവം എന്ന ചിത്രത്തിനായി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ചിത്രം കളിക്കളം. പാടിയത് ജി വേണുഗോപാൽ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

ഇനി കേൾക്കാം കളിയാട്ടം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരത്ത് നിന്നും.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള

0: കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. June 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ചു.

0: ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1100 1800 4 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
1: കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക്ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക്ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48-ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബി ഈഡൻ MP സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മകൾ എന്ന ചിത്രത്തിനായി പ്രദീപ് കുമാർ, കാർത്തിക വൈദ്യനാഥൻ എന്നിവർ പാടിയത്.

മലയാള ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ എൻ.
1: ജീവിതത്തിന്റെ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിന്റെയും രാജ്യത്തിന്റെയും സാമൂഹിക വികാസത്തിന്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ട്. പലരും രാഷ്ട്രീയം ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രവൃത്തിയാണെന്നും തങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ലെന്നും കരുതുന്നു. രാഷ്ട്രീയം മോശമാണെന്ന് കരുതുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തെയും തലമുറകളുടെ ഭാവിയെയും രാഷ്ട്രത്തിന്റെ വികാസത്തെയും നിയന്ത്രിക്കുന്ന

ഒരു പ്രക്രിയ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും പഠിക്കാനുതകുന്ന വിഷയമാണ് രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ പഠിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആലോചന ആത്യന്തികമായി രാഷ്ട്രമീമാംസ എങ്ങനെയാണ് നമ്മെ രാഷ്ട്രബോധമുള്ള പൗരന്മാരായും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളായും രൂപാന്തരപ്പെടുത്തുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. നമ്മളെപ്പോഴും ജീവിതത്തിൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല

നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല ജനാധിപത്യം. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യം നിർവചിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ജനാധിപത്യം ആത്യന്തികമായി പങ്കാളിത്തമാണ്. തുല്യതയും നീതിയും ജനാധിപത്യത്തിന്റെ കേന്ദ്ര അനുഭവങ്ങളാണ്. ജനാധിപത്യം എല്ലാവർക്കും തീരുമാനമെടുക്കൽ ശേഷി ഉറപ്പാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മുടെ കുടുംബം തന്നെ ഉദാഹരണമായി എടുക്കാം. കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? ആ തീരുമാനങ്ങളിൽ അത് ബാധിക്കുന്ന വ്യക്തികൾക്ക് പങ്കാളിത്തമുണ്ടോ? ജനാധിപത്യം ആത്യന്തികമായി തീരുമാനമെടുക്കൽ ശേഷിയാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിലുള്ള തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കലാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ചിലപ്പോൾ നമ്മൾ വിയോജിക്കുക പോലും ചെയ്യുന്ന ആശയങ്ങളെയും വ്യക്തികളെയും ആദരവോടെ ഉൾക്കൊള്ളാൻ നമ്മളെ ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത. ജനാധിപത്യം വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നു, വിയോജിക്കുമ്പോഴും വെറുക്കാതിരിക്കാനുള്ള മൂല്യബോധം നൽകുന്നു. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസം നമ്മെ ഈ പാഠങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതോടൊപ്പം പ്രധാനമാണ് ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കുന്ന തുല്യത, നീതി എന്നീ അനുഭവങ്ങൾ. എന്താണ് തുല്യത? നമ്മൾ ജന്മം കൊണ്ട് വ്യത്യസ്തരാണ്. നമ്മൾ ജനിച്ച ജാതി, മതം, മാതാപിതാക്കൾ, നമ്മുടെ ഉയരം, നിറം, വർഗം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ വ്യത്യസ്തതകൾ ഒന്നും കൊണ്ട് നമ്മൾ വിവേചനം നേരിടാൻ പാടില്ല. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ന്യായമാകാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായി ഡോക്ടർ ബി ആർ അംബേദ്കറെ എടുക്കാം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ അംബേദ്കർ. ദളിത് വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലും തൊഴിലെടുത്ത ഇടങ്ങളിലും വലിയ വിവേചനങ്ങൾ നേരിട്ടു. ഇത്തരം വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം. ഈ മൂല്യങ്ങളെപ്പറ്റിയെല്ലാം നാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും നികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ആശയങ്ങളിലൊന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഒരേ സമയം തുല്യത, ജനാധിപത്യം, നീതി എന്നീ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഒരു വോട്ട് ഒരു മൂല്യം എന്നത്. നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്കെല്ലാം ഒരേ മൂല്യമാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെയും ദരിദ്രന്റെയും വോട്ടിന് ഒരേ മൂല്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യരുടെയും ഏറ്റവും അധികാരരഹിതരായ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഇത്തരം മൂല്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണയുണ്ടാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം സഹായിക്കും. രാഷ്ട്രവും പൗരരും തമ്മിലുള്ള ബന്ധം എന്താകണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രത്തിന്റെ ഭാഗമായ എല്ലാ പൗരർക്കും അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളാകട്ടെ ഭരണഘടനാ ദത്തവുമാണ്. നമ്മൾ രാഷ്ട്രമീമാംസ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പാക്കേണ്ട അന്തസ്സും അഭിമാനവുമുള്ള ജീവിതത്തിനുതകുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മുതൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരെയുള്ള ഈ 6 അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തോട് പൗരർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി പഠിക്കുന്നു. മൗലിക കടമകളാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ് അവ. ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുന്നത് മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ മൗലിക കടമകളുടെ ഭാഗമാണ്. അതായത് രാഷ്ട്രമീമാംസ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാകുമ്പോഴേക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറും.
മാത്രമല്ല,

0: തനിക്ക് ഈ രാഷ്ട്രത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ ഏതെങ്കിലും നിലയിൽ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തിരം അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി തിരിച്ചറിയുന്നു. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. വലിയ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷമാണ് ഭരണഘടനകൾ രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നാം പഠിക്കുന്നു. നിരവധി സംവാദങ്ങളിലൂടെ ഏതാണ്ട് 3 വർഷത്തോളം എടുത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. സംവാദങ്ങളുടെയും തിരുത്തലുകളുടെയും പ്രസക്തി തിരിച്ചറിയാൻ ഈ ഭരണഘടനാ സംവാദങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ വിയോജിപ്പുകളോട് അക്രമോത്സുക മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ സംവാദം നടത്താനും ശരി തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവയെ സ്വീകരിക്കാനും കഴിയുക എന്ന് ഇന്ത്യൻ ഭരണഘടനാ സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ആദ്യം തന്നെ സൂചിപ്പിച്ചുവല്ലോ, സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് ഉള്ളതെന്ന്. അതിൽ തന്നെ ദുർബലരായ മനുഷ്യരും ഉണ്ടായിരിക്കും. ജാതിപരമായും മതപരമായും ലിംഗപരമായും സാമ്പത്തികമായും ദുർബലരായ ജനവിഭാഗങ്ങളോട് മുഖ്യധാരാ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ പ്രത്യേക സീറ്റുകൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത്. ആ സീറ്റുകളിൽ അവർക്കാണ് മുൻഗണന. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കായികബലവും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയോട് മത്സരിച്ച് ഒരു സീറ്റ് കണ്ടെത്താനും തിരക്കിനിടയിൽ ഇരിക്കാനും ഒരു വൃദ്ധനോ ഗർഭിണിക്കോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ ബസ്സിൽ നിന്നു പോകേണ്ടവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. സഹായം വേണ്ടുന്ന, സാമൂഹികമായ പിന്തുണ വേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനാകില്ല. അവർ പ്രത്യേക പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു. അത്തരം മനുഷ്യരോട് ഒരു രാഷ്ട്രവും സമൂഹവും പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ രാഷ്ട്രമീമാംസയിലെ പഠനം സഹായിക്കും. ഇതോടൊപ്പം പ്രധാനമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെപ്പറ്റിയും ആ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന അവകാശങ്ങളെപ്പറ്റിയും ധാരണയുണ്ടാകുന്നത്. സ്ത്രീധന നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, പോക്സോ നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരം നിയമങ്ങളെപ്പറ്റി ധാരണയുണ്ടാകുമ്പോഴാണ് ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. 2005 പാസാക്കപ്പെട്ട വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സർക്കാർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വിവരവും നിശ്ചിത ഫീസ് ഒടുക്കി ചോദ്യരൂപത്തിൽ അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവമെന്ന് പറയാവുന്ന ഒരു നിയമമാണ് ഇത്. ഗവൺമെന്റിനെപ്പറ്റി കൂടുതൽ അറിയാനും സർക്കാരിനും പൗരർക്കുമിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതാക്കാനും അഴിമതിയും ചുവപ്പു നാടയും തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. ഉദാഹരണത്തിന്, നിങ്ങൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങളൊരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. അതുമാത്രമല്ല, പലപ്പോഴും മറുപടി നൽകേണ്ട കാലാവധിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യതയേറുന്നു. ഇത്തരത്തിൽ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പൗരത്വം വിനിയോഗിക്കാനും അവകാശങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രതയുള്ള വ്യക്തികളാകാനും വ്യക്തതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും നവീനമായ സാമൂഹിക മാറ്റങ്ങളെപ്പോലും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ സാധ്യതകൾ എല്ലാ കാലത്തും സ്വയം നവീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും.
1: പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ നൌഫൽ. ആരണ്യകേരളം
2: ഇരവികുളം ദേശീയോദ്യാനം
3: മൂന്നാറിൽ നിന്ന് 17 കിലോ

0: കിലോമീറ്റർ അകലെയായി. വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
1: ആരണ്യ കേരളം.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
3: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ഹരിദാസ് ഒറവിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ജയശ്രീ, കുടിക്കടം പകർത്തിക്കോടു.
4: ജയശ്രീ അന്നുണർന്നത് വളരെ വൈകിയായിരുന്നു. തലേന്ന് രാത്രി അവൾ ഏറെ നേരം കരഞ്ഞിരുന്നു. ഒരു ദിനം രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ് അവളുടെ ഭർത്താവ് ദാസൻ. പ്രഷർ കൂടി കണ്ണു തള്ളിയ അവസ്ഥയിൽ അവൾ കണ്ടതാണ് തൻ്റെ ഭർത്താവിനെ. പിന്നീട് അയാളിൽ നിന്നും മരണഭയം മൂലമുള്ള ഭീകരമായ നിലവിളിയും അതോടെ അടുത്ത വീട്ടിലെ ആരെല്ലാമോ പാഞ്ഞു വന്ന് SRDയിലെത്തിച്ചുവെങ്കിലും പിന്നീട് ബോഡി തിരിച്ചു കൊണ്ടുവന്നതു മുതൽ ഒരേ ഒരിരിപ്പായിരുന്നു അവൾ. ആ ഞെട്ടൽ ഏറെ കാലം നീണ്ടു നിന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടിയില്ല. പ്രഭാത ഭക്ഷണത്തിനും ഉച്ചയൂണിനു മുമ്പിലും ഇരുന്ന് അവൾ കണ്ണുനീർ വാർത്തു. കോലായിൽ നിലത്തിരുന്ന് കാൽ പുറത്തേക്കിട്ട് ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന സ്മരണകളിൽ തട്ടി മനസ്സുലയുമ്പോൾ അവളിൽ നിന്നുമുയരുന്ന നെടുവീർപ്പുകൾ അവിടെ ആരും കേൾക്കാതല്ല. പക്ഷേ അവർക്കെന്തു ചെയ്യാൻ കഴിയും? ദിവസങ്ങൾക്ക് ഒച്ചിൻ്റെ വേഗമായിരുന്നു. മകളെ കെട്ടിച്ചയച്ചിരുന്നു എന്ന സൗഭാഗ്യം തൻ്റെ ഭർത്താവ് ചെയ്തിരുന്നു എന്നത് മാത്രമായിരുന്നു അവളുടെ സൗഭാഗ്യം. ഒടുവിൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസങ്ങൾ കൂടി അവളുടെ അച്ഛനും അമ്മയും പിടിച്ചു നിന്നു. ഒടുവിൽ അവരും പോയി. അപ്പോഴും ജയശ്രീയുടെ മുഖത്ത് ഉരുണ്ടുകൂടിയ കർമേഘങ്ങൾ അനങ്ങിയില്ല. ഇനി ജയശ്രീക്ക് സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ ആരുമില്ല. അത് കേൾക്കാനും ദുഃഖം കടിച്ചമർത്താനുള്ള ഏക മാർഗമാണ് കരച്ചിൽ. ഈയിടെയായി ഒരു തോർത്തുമുണ്ട് രാത്രി നേരത്ത് അവളുടെ തോളിൽ സ്ഥാനം പിടിച്ചു തുടങ്ങിയിരുന്നു. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവിടെയിട്ട പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്ന് വീണ്ടും ചിന്താലോകത്തിൽ ഒളിക്കും. തലേന്ന് രാത്രി ഓർക്കാൻ മറന്നുപോയതും കൂടി അയവിറക്കി ഏറെ നേരം അവൾ ഇരുന്നു. ഒടുവിൽ എഴുന്നേറ്റ് തലേന്ന് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്കിട്ട എച്ച്

പാത്രങ്ങൾ എടുത്തു കഴുകി റാക്കിലേക്ക് വെച്ച് വരാന്തയിലേക്ക് ഇറങ്ങി ചൂലെടുത്ത് മുറ്റമടിച്ച് പല്ലുതേപ്പും കഴിഞ്ഞ് അടുക്കളയിലേക്ക് വീണ്ടും എത്തി. സ്വിച്ച് ബോർഡിൽ വിരലമർത്തിയപ്പോൾ മുറിയിൽ പ്രകാശം നിറഞ്ഞു. നല്ല കിതപ്പുണ്ടായിരുന്നു. ഈയിടെയായി താൻ നന്നായി കിതയ്ക്കുന്നു. ഇനി എന്താണാവോ വരാനുള്ളത്? എവിടെയോ എന്തെല്ലാമോ തകരാറുണ്ട്. മുറിയിൽ കയറിയ ഉടനെ പാത്രങ്ങൾ കഴുകി. അപ്പോൾ ബൾബിൻ്റെ വെളിച്ചമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബൾബിൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്നു. ഇതെല്ലാം ഓർത്ത് അവൾ പതിയെ ചിരിച്ചു. ചായ കുടിച്ച് കുളിച്ചൊരുങ്ങി അവൾ പുറത്തിറങ്ങി. ഒരുങ്ങിയാൽ അവളൊരു രാജകുമാരി തന്നെയാണ്. പനങ്കുലമുടിയും തൊടുത്ത മുഖത്തെ അഴകുള്ള കണ്ണുകളും തടിച്ച നിതംബവും എല്ലാം കൂടിയായാൽ ജയശ്രീയായി. അന്നനട കൂടിയായാൽ അന്നാട്ടിലെ സൗന്ദര്യത്തിടമ്പും. പക്ഷേ എന്തു ചെയ്യാം, ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വിധി തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. എല്ലാ സൗഭാഗ്യങ്ങളും അതോടുകൂടി നിന്നു. എല്ലാം സഹകരണ ബാങ്കിൻ്റെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടമായിരുന്നു അവളുടെ ലക്ഷ്യം. റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു. ഈയിടെ സഹകരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ബാങ്കായിരുന്നു അത്. അതും സ്വന്തം കെട്ടിടം. വർഷങ്ങൾക്കു മുമ്പ് കുന്നുകൂടിക്കിടക്കുന്ന ഒരു സൗകര്യമില്ലാത്ത കെട്ടിടത്തിലായിരുന്നു ബാങ്ക്. പിന്നീട് വലിയ ഒരു കെട്ടിടത്തിലായി. ഒരു ഫുട്ബോൾ കോർട്ടിടാൻ പറ്റിയ സ്ഥലമുണ്ടായിരുന്നു രണ്ടാമത്തെ കെട്ടിടത്തിന്. എന്നാൽ സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടമായപ്പോൾ കെട്ടിലും മട്ടിലും മാറി. അഞ്ചു നിലയിൽ പൂർണ്ണമായും ശീതീകരിച്ച കെട്ടിടം. അങ്ങാടിയിലെ ഏറ്റവും തലയെടുപ്പുള്ളതു തന്നെ. അഞ്ചാം നിലയിൽ രണ്ട് ഓഡിറ്റോറിയങ്ങൾ. ഒന്നിന് 100 മറ്റതിന് 200 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയതായിരിക്കുന്നു ഓഡിറ്റോറിയങ്ങൾ. എല്ലാം അപ്പുണ്ണി നായർ വിറ്റു തുലച്ചപ്പോൾ പ്രസിഡന്റിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതായിരുന്നു ആ സ്ഥലം. 5000 രൂപയുമായി വാസു നായർ എന്ന പ്രസിഡന്റ് അപ്പുണ്ണി നായരിൽ നിന്നും ഏറ്റുവാങ്ങിയതിൽ പടുത്തുയർത്തിയ ബാങ്ക് കെട്ടിടം ഇന്ന് അങ്ങാടിയുടെ ചാരുതയായി മാറിയിരിക്കുന്നു. എല്ലാം അപ്പുണ്ണി നായരുടെ വിവരദോഷവും വാസു നായരുടെ കൈപുണ്യവും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജയശ്രീക്ക് ബാങ്കിനെ പേടിയാണ്. ദിവസവും കുളിച്ചൊരുങ്ങി തൂവെള്ള കതർമുണ്ട് ഷർട്ടുമിട്ട് 10 മണിയോടെ സുധാകരൻ നമ്പീശൻ ബാങ്കിലെത്താറുണ്ട്. വൈകുന്നേരം വരെ ഗ്ലാസിട്ട മുറിയിൽ സിംഹാസന തുല്യമായ സീറ്റിലിരുന്നു കൊണ്ടുള്ള ഭരണം ഒരു അസാധാരണ സുഖം സുധാകരൻ നമ്പീശനിലും ഉണ്ടാക്കി. ഉടുത്തൊരുങ്ങി എത്തിയാൽ മതി, ഒരു ബൊമ്മയെപ്പോലെ ഒരേ ഒരു ഇരിപ്പ്. 4-5 ക്ലർക്കുമാരുള്ളത് കൊണ്ട് പണിയൊക്കെ അവർ ചെയ്തുകൊള്ളും. പ്രസിഡന്റിന് ആകെയുള്ള പണി ലോണെടുക്കാൻ വരുന്നവരുടെ കൂടിക്കാഴ്ചയാണ്. കോളിനോസ് പുഞ്ചിരിയുമായി ഒരേ ഒരു ഇരിപ്പ് ഇരുന്ന് സൗഹൃദം പുതുക്കിയാൽ മതി പ്രസിഡന്റിന്. പുതിയ പ്രസിഡന്റാണ്, എല്ലാം പഠിച്ചു വരുന്നതേയുള്ളൂ. അതാണ് ഒരാൾ പെട്ടു എന്ന് സുധാകരൻ നമ്പീശൻ അറിയാം. പിന്നെ അവർക്ക് നടുനിവർത്താൻ കഴിയുകയില്ല. പ്രാരാബ്ദങ്ങൾക്കിടെ കടം പെരുകി, വീണ്ടും വീണ്ടും കടം പെരുകി കരിനിഴലിനുള്ളിലേക്ക് താണുപോകുന്നവരെ സുധാകരൻ നമ്പീശൻ കാണാറുണ്ട്. പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്തു ചെയ്യും, ചിലരൊക്കെ അങ്ങനെയാണ്. അവർ എഴുത്തച്ഛനെപ്പോലെ എഴുതിക്കൊണ്ടേയിരിക്കും വെള്ളത്തിലെന്ന പോലെ. ഒരിക്കലും അവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ കഴിയുകയില്ല. കറുത്ത ഷെയ്ഡുള്ള ഗ്ലാസ് ഡോർ തുറന്ന് ജയശ്രീ പ്രസിഡന്റിൻ്റെ മുറിയിലേക്ക് കയറി. സുധാകരൻ നമ്പീശൻ രൂപമാകെ മാറിയിരിക്കുന്നു. വെളുത്ത് തടി വച്ചിരിക്കുന്നു. എണ്ണയൊലിക്കുന്ന മുഖം നര കയറിയിട്ടുണ്ടെങ്കിലും തലയിൽ ഉള്ള മുടി സാമാന്യം കറുത്തത് തന്നെ. ഒലിവെണ്ണ പുരട്ടിയ പോലെ മുഖം. സുധാകരൻ നമ്പീശൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്? പൊടുന്നനെ ജയശ്രീയുടെ മുഖത്തൊരു പരിഹാസ ചിരി വിടർന്നത് സുധാകരൻ നമ്പീശൻ കണ്ടില്ല. ഗ്ലാസ് കൂട്ടിലിരിക്കുന്ന സുധാകരൻ നമ്പീശനുണ്ടോ? കടം വന്ന് പെരുകിയവരുടെ ദുഃഖങ്ങൾ കാണാൻ കഴിയുന്നു. ജയശ്രീ കത്ത് സുധാകരൻ നമ്പീശൻ്റെ നേർക്ക് നീട്ടി. അയാൾ പേപ്പർ നിവർത്തി ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ചു. രാജധാനി പോലെ അലങ്കരിച്ചു നിർത്തിയ മുറിയാകെ ഒരു ദീർഘവീക്ഷണം നടത്തിയ ജയശ്രീയുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പോലെ എന്തോ ചിലതൊക്കെ പാഞ്ഞുപോയി. കത്ത് വായിച്ചു തീർത്ത് കാക്ക തലചരിച്ചു നോക്കുന്നത് പോലെ അവളെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, ഇനി എന്താണ് മാർഗം? എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു മാർഗവും കിട്ടുന്നില്ല. ജയശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. കേട്ടോ ജയശ്രീ, ഇവിടെ സെന്റിമെന്റ്സിന് സ്ഥാനമില്ല. കടം എങ്ങനെയെങ്കിലും തീർത്തല്ലേ പറ്റൂ. ഇത്ര വലിയ കടം തീർക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അയാളുടെ ചുണ്ടിൽ നിന്ന് മുതിർന്ന വാക്കുകൾക്ക് സിഗരറ്റിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അയാൾ ജയശ്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. 15 ലക്ഷമാണുള്ളത്, 15 ലക്ഷം. വിയർപ്പ് കിരിഞ്ഞ മുഖം വെള്ളത്തൂവാല കൊണ്ട് തുടച്ച് അയാൾ കസേരയിൽ നിവർന്നിരുന്നു. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് യാതൊരു വഴിയും കാണുന്നില്ല. ബേക്കറി തുടങ്ങിയപ്പോൾ വാങ്ങിയ കടമാണ്, 10 വാങ്ങിയത്. മുതലുമില്ല, പലിശയുമില്ല. അങ്ങനെയാണ് 15 കടന്നത്. ബോർഡ് മീറ്റിങ്ങിൽ ചർച്ചയായതിനു ശേഷമാണ് വിഷയം ഞാൻ ഏറ്റെടുത്തത്.

ദാസന്റെ ഭാര്യയോട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു കൊള്ളും. അങ്ങനെയാണ് നോട്ടീസ് അയച്ചത്. കടം തീർത്താൽ തീരുമല്ലോ, ഇതുവരെ പിടിച്ചു വച്ചതാ, ഒടുവിൽ എനിക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ ലോൺ പ്രശ്നം വീണ്ടും ചർച്ചയായത്. നിങ്ങൾക്ക് ഞാൻ നൽകിയ സ്ഥാനമല്ലല്ലോ മറ്റുള്ളവർക്ക്. എൻ്റെ ഒരു പ്രശ്നം പോലെയാണ് എനിക്ക് ദാസൻ്റെ പ്രശ്നം. ഇനി മറ്റുള്ളവരുടെ കഥയോ? അത് പറയാതിരിക്കുന്നതാ ഭേദം. അവർ 89 പേരുണ്ട്. ലോണെടുത്ത് പോയതിൽ പിന്നെ അവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 89 പേർക്കും നോട്ടീസ് അയച്ചു. 19 പേർ ഇവിടെ എത്തി. നടുക്കടലിലാണവർ. കടം വന്ന് പെരുകിയപ്പോൾ അവർക്കും ലോകം തിരിഞ്ഞു. ഞൊടിയിടെ അയാൾ നിവർന്നു ഇരുന്നു കൊണ്ട് വീണ്ടും തുടർന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയതുമായി അവരിവിടെ എത്തി. ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ കയ്യിൽ എത്രയാ ആഭരണങ്ങൾ. ഒരു സമൂഹജീവി എന്ന നിലയിൽ അവരുടെ ദുഃഖം കാണാതിരിക്കാൻ എനിക്ക് കഴിയുമോ? കുറച്ചു കൊടുത്തു പിഴപ്പലിശ. എനിക്കിവിടെ എന്തധികാരം? എല്ലാം ബോർഡ് മീറ്റിംഗിലല്ലേ തീരുമാനിക്കുക. പറയാതെ പറയാൻ സുധാകരൻ നമ്പീശനറിയാം. അതുകൊണ്ടാണ് അയാൾ ആഭരണക്കാര്യം എടുത്തിട്ടത്. എന്നാൽ അതൊക്കെ ഓർത്ത് മനസ്സ് പുണ്ണാക്കാനുള്ള അയാളുടെ കുടിലബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ജയശ്രീ നിന്നില്ല. ഒരു നെടുവീർപ്പിനൊടുവിൽ അവൾ എഴുന്നേറ്റു. എന്നിട്ടെന്ത് തീരുമാനിച്ചു? വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വരിയായി ഊഴം കാത്തു നിൽക്കുന്ന ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയി. ഹാൻഡ് ബാഗിൽ നിന്നും കീ എടുത്ത് ഡോർ തുറന്ന് നേരെ അടുക്കളയിലേക്ക് നടന്ന് ഒരു ഗ്ലാസ് വെള്ളം മുക്കി കുടിച്ച് കസേരയിലിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലൂടെ ദാസന്റെ ചിരിക്കുന്ന മുഖം മിന്നി മറഞ്ഞു. ദാസേട്ടനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ് എന്താണെന്ന് പൂർണ്ണമായും അറിയുന്ന ഒരാളായിരുന്നു തൻ്റെ ദാസേട്ടൻ. കടയുടെ പിന്നിൽ ഒരു അപ്പക്കൂടുണ്ടായിരുന്നു. അവിടെ ഒരു തൊഴിലാളിയും ബാലൻ നായർ. വിവിധ തരം സ്പഞ്ചുകൾ, പ്ലം കേക്കുകൾ, അച്ചപ്പം, കടകോലപ്പം എന്നിവ ഉണ്ടാക്കാനും വിദഗ്ധനായിരുന്നു അയാൾ. ഒരിക്കലും ലീവെടുക്കാത്ത തൊഴിലാളി. ദാസേട്ടൻ ഇല്ലാതായിട്ടും അയാൾ മറ്റെങ്ങും ഒരു തൊഴിലിനും പോയതുമില്ല. ബേക്കറി അടഞ്ഞു തന്നെ കിടന്നു. അത് വന്നതിൽ പിന്നെ ബാലൻ നായർ എങ്ങോട്ട് പോയതെന്ന് ജയശ്രിക്ക് അറിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ദൃഢമായ ഒരു തീരുമാനത്തിനൊടുവിൽ കട്ടിലിൻ്റെ അടിയിലുണ്ടാക്കിയ രഹസ്യ അറയിൽ നിന്നും 75 പവൻ്റെ ആഭരണങ്ങൾ പുറത്തെടുത്ത് ജയശ്രീ സഹകരണ ബാങ്കിലേക്ക് നടന്നു. 14 ലക്ഷത്തോളം നിൽക്കുന്ന കടം അടച്ചു തീർത്തു. വീടിൻ്റെ ആധാരം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് അവൾ ഓട്ടോറിക്ഷയിൽ കയറി. പുഴക്കക്കരയുള്ള ടൗണിൽ ദാസേട്ടൻ നടത്തിയിരുന്ന മറ്റൊരു ബേക്കറി കൂടിയുണ്ടായിരുന്നു. ദാസേട്ടൻ്റെ മരണശേഷവും മാസാമാസം 2000 രൂപ ഉണ്ടാക്കി കൊടുത്തിരുന്നു. എല്ലാം വർഷങ്ങളായി വാടക കൊടുത്തു കൂടുകയാണ്. ജയസുരുടെ സഹോദരൻ ഗണേശന് എന്തെല്ലാമോ പദ്ധതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് വാടക 5000 കടയുടമയ്ക്ക് അവൻ കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേച്ചി തരുന്ന പൈസ തരണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അങ്ങനെയാണ് പുഴക്കി അക്കരയുള്ള ബേക്കറി മറ്റു ആർക്കും കൊടുക്കാതിരുന്നത്. അയാളുടെ ഗൾഫിൽ നിന്നും വന്ന ഗണേശൻ ബേക്കറിയിൽ ഒരു കച്ചവടം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തി. 3 വർഷം കൊണ്ട് കടം പെരുകി. ഒരു കട ബാധ്യതക്കാരനായി. എല്ലാം എത്ര വേഗമാണ് സംഭവിക്കുന്നത് എന്ന് ജയശ്രീ അത്ഭുതത്തോടെ ഓർത്തു. അങ്ങനെയിരിക്കുന്ന ഒരു ഞായറാഴ്ച പോസ്റ്റ്മാൻ നടന്നു തളർന്നെത്തി. നീട്ടിയ കവർ കണ്ടതോടെ അവളുടെ മനസ്സിൽ ആശങ്കയുടെ ആധിക്യം വളർന്നു. ഒടുവിൽ കത്ത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാനില്ലാതെ തരിച്ചു നിന്നു. സ്വർണം തൂക്കി വിൽക്കേണ്ടെങ്കിൽ 1 ആഴ്ചക്കകം ആഭരണങ്ങൾ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഷെയർ കേസ് കയറി പ്രസിഡന്റിന് മുന്നിൽ ജയശ്രീ മറുപടിയില്ലാതെ നിന്നു. ഇനി 20 സെന്റിൻ്റെ ആധാരമുണ്ട്. അതുണ്ടായിട്ടെന്താ? നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കൂ. അപ്പോഴും ജയശ്രീ കരഞ്ഞു. നിങ്ങൾ കണ്ണു തുടയ്ക്കൂ. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കരയുകയാണെന്ന് പലരും വിചാരിക്കും. പണ്ടത്തെ പോലെയല്ല, ചുറ്റുപാടും CCTV ആണ്. തൂവാല കൊണ്ട് മുഖമൊപ്പിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. 2 ദിവസം കൂടി കഴിഞ്ഞു. ഒടുവിൽ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സുധാകരൻ നമ്പീശൻ്റെ മുറിയിൽ പ്രവേശിച്ച ജയശ്രീ ഒരു നവവധുവിനെ പോലെ ശിരസ്സു കുനിച്ചിരുന്നു. അപ്പോൾ ജയശ്രീ എന്ത് തീരുമാനിച്ചു? ഇപ്പോൾ ഇനി ഒരു മാർഗവുമില്ല. ആ 20 സെന്റ് സ്ഥലത്തിൻ്റെ ആധാരം ഇവിടെ വെച്ച് എന്നെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ പ്രസിഡന്റ്? സുധാകരൻ നമ്പീശൻ സീറ്റിൽ നിന്നും ഇളകിയിരുന്നു. അപ്പോൾ അയാളുടെ വലതുഭാഗത്ത് സ്ഥാപിച്ച ലാൻഡ് ഫോൺ ശബ്ദിച്ചു. മുഖത്ത് യാന്ത്രികഭാവം വരുത്തി അയാൾ പറഞ്ഞു, യെസ്, ബാങ്ക് പ്രസിഡന്റ് സുധാകരൻ നമ്പീശൻ ഈസ് ഹിയർ. പെട്ടെന്ന് അയാളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. അന്നേരം കൃത്രിമമായ സംഭാഷണം നിന്നു. സാർ, ഉണ്ട് സാർ. സംഭാഷണം നിന്നു. മുകളിൽ നിന്നാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ജയശ്രീ എന്തു തീരുമാനിച്ചു?
ബാങ്കിൽ സ്ഥലത്തിൻ്റെ ആധാരം

0: ആധാരം വെച്ച് ലോൺ വാങ്ങുക, എന്നിട്ട് കടം വീടുക, പിന്നീട് പണവുമായെത്തി ഞാൻ ആധാരം വാങ്ങിക്കൊള്ളാം, ജയശ്രീ വാക്കുകൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യി, വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം മതി, അല്ലാതെ ഒരു പോം വഴി ഞാനിട്ടു കാണുന്നുമില്ല. തെല്ലുന്നേരം അവൾ പല്ല് കടിച്ചിരുന്നു. ദൃഢമായ തീരുമാനമായിരുന്നതുകൊണ്ട് അവളുടെ താടിയെല്ലുകൾ മുഴച്ചു നിന്നു. ഒടുവിൽ അവൾ പറഞ്ഞു, അതല്ല പ്രസിഡൻറ്റെ, ആ സ്ഥലം വില കൂടിയാൽ വിൽക്കാനുള്ളതാ, അതല്ലെങ്കിൽ ആഭരണങ്ങൾ വേണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കും. അല്ല ജയശ്രീ, അതെന്താ സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുന്നത്? ആഭരണം തിരിച്ചു വാങ്ങിയില്ലെങ്കിലും ജയശ്രീയുടെ കടം കടമായി ഇവിടെ കിടക്കുകയില്ലേ? ഉറുപ്പ്യ ചില്ലറയാണോ ഇവിടെ അടച്ചു തീർക്കാനുള്ളത്? ജയശ്രീ എഴുന്നേറ്റു. അവളുടെ ഉയർന്നു താഴുന്ന മാറിടത്തിൻ്റെ ചലനം അല്പം വേഗത്തിലായി. ഒടുവിൽ അവളൊന്ന് ചുമച്ചു. ചുമ തെല്ലുനേരം നീണ്ടു നിന്നു. പ്രസിഡൻ്റ് അസ്വസ്ഥനായി. ഒടുവിൽ അയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ജയശ്രീ കുടിക്കടം പകർത്തിക്കോളൂ.
1: ജയശ്രീ കുടിക്കടം പകർത്തിക്കോളൂ, ഹരിദാസ് ഒറവിൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. ഇനി ഞാൻ എന്റെ വായന ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് സംസാരിക്കുന്നു.
2: ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കണേ എന്നുള്ളതാണ്. മികച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അനുഭവമായിട്ട് അത് നമ്മുടെ മുന്നിൽ അത് വരും, പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരും. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്ന നമ്മളെ ആകർഷിച്ച പുസ്തകങ്ങൾ പിൽക്കാലത്ത് നമുക്കതൊരു ആ കാലത്തിൻ്റെ ഒരു ആകർഷണം മാത്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ചില പുസ്തകങ്ങൾ അങ്ങനെയല്ല, വീണ്ടും അത് വായിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചതിൽ നിന്ന് വിഭിന്നമായി അതിൻ്റെ ഒരു റേഞ്ച് കുറച്ചുകൂടി വലിയ തലത്തിലേക്ക് നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുത്ത ഒരു അനുവാചകത്വത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ടോൾസ്റ്റോയുടെ കഥയെക്കുറിച്ച് നമുക്ക് പറയാം, ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നൊരു കഥ. ആ കഥ വളരെ കുട്ടിക്കാലത്താണ് ഞാൻ വായിച്ചത്. വളരെ നിസ്സാരമായൊരു കഥയാണ്. ഒരല്പം കിറുക്കനായ ഒരു പ്രഭു, അയാൾക്ക് ഒരുപാട് ഭൂമിയുണ്ട്, അത് റഷ്യയായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരിടം കൂടിയാണ്. ഇയാൾക്ക് കിലോമീറ്റർ കണക്കിന് സ്ഥലമുണ്ട്. അയാൾ ഒരു ദിവസം ഒരു പരസ്യം ചെയ്തു, ഭൂമി വിൽക്കാനുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ നടന്നെത്താവുന്ന ഭൂമിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ആളുകളും വന്നു, കൂടുതൽ വില നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഇയാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൊട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് അപ്പോൾ ഇയാൾക്ക് തോന്നി, ഇത് കുറച്ചുകൂടി വേഗം കൂട്ടിയാൽ കൂടുതൽ ഭൂമി കിട്ടുമല്ലോ. അങ്ങനെ അയാൾ വീണ്ടും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. വേഗത കൂട്ടി കൂട്ടി കൂട്ടി പുരി വെയിലും എല്ലാം സഹിച്ചിട്ട് അസ്തമയനം ദൂരെ കാണാം, ഈ അസ്തമയനത്തിന് മുമ്പിൽ കൂടുതൽ ഭൂമി, കൂടുതൽ ഭൂമി എന്ന ആർത്തിയോടെ ഇയാൾ പാഞ്ഞ് അടുക്കുകയാണ്. പക്ഷേ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയാൾ തളർന്നു വീണ് അവിടെ മരിച്ചു വീണു. ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അയാൾ ആഗ്രഹിച്ചത് എത്രയോ, പക്ഷെ കിട്ടിയത് ആറടി മണ്ണ് മാത്രം. അപ്പം ആ കഥ നമ്മളോട് കേരളം പോലത്തെ ഒരു കൊച്ചു സ്ഥലത്ത് പോലും അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഓരോ പഠനങ്ങളുമായിട്ട് ഈ കഥ, അതാണ് മികച്ച സാഹിത്യം എന്ന് പറയുന്നത്. അത് ലോകത്തിൽ എല്ലായിടത്തും അത്തരം മികച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വായന എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. ഇപ്പോൾ കാലാനുസൃതമായ രീതിയിലുള്ള അല്ല ദേശത്തിന് അതീതമായിട്ടുള്ള ഒരു കൃതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഓൾഡ് മാൻ ആൻഡ് സീ ആണ്, ഹെമിംഗ്വേയുടെ. അത് നമ്മൾ ഇപ്പോഴും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരികയാണ്. അതായത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്, വിൽ പവറിനെ കുറിച്ചുള്ള ഇത്രയും മനോഹരമായ ഒരു നോവൽ നമുക്ക് വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ഹെമിംഗ്വേ വളരെ വലിയ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഹെമിംഗ്വേയുടെ ഒരു പക്ഷേ ഈ ഫ്ലാഷ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഹെമിംഗ്വേ എഴുതിയ ഒരു കഥ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. അത് ആകെ മൂന്ന് വരിയേ ഉള്ളൂ. ബേബീസ് ഷൂസ് ഫോർ സെയിൽ നോട്ട് വോൺ. ഒരു കുഞ്ഞിൻ്റെ ഷൂ വിൽക്കാനുണ്ട്, അത് ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത ഷൂ ആണ് എന്ന് പറയുന്നുണ്ട്. അത് മൂന്ന് വരിയേ ഉള്ളൂ. ലോകപ്രശസ്തമായ ഒരു കഥയാണത്. ഫ്ലാഷ് സ്റ്റോറിയിൽ നമ്മൾ ലോകം കണ്ട ഏറ്റവും മുന്തിയ ഒരു ഫ്ലാഷ് സ്റ്റോറിയായിട്ട് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്ന അതാണ്. അത് തൊട്ട് ഹെമിംഗ്വേ വളരെ വലിയ പുസ്തകങ്ങൾ, മണിമുഴങ്ങുന്നവർക്ക് വേണ്ടി തുടങ്ങിയുള്ള ലോകത്തെ എല്ലായിടത്തും പരിഭാഷപ്പെടുത്തി അടക്കമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലത്തും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന രീതിയിൽ മലയാളത്തിലാവുമ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. കവിതയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി എന്ന് പറയുന്നത് വലിയപ്പള്ളിയാണ്. വലിയപ്പള്ളിയുടെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രവാസികളുടെ ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ ആസാം പണിക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1942 അദ്ദേഹം എഴുതുന്നത്. മലയാളത്തിലെ ആദ്യ

0: ത്തെ പ്രവാസ കവിതയാണത്. അപ്പോൾ അതിൽ ആസാം പണിക്ക് പഴയ കാലത്ത് പോയ അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ആ കവിത. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം എല്ലാമുണ്ട്. അതേക്കുറിച്ച് വൈലോപ്പള്ളി പറയുന്നു, മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കില്ലവൾ. അതൊരു പ്രവചനം പോലെ ഇന്നും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു. അപ്പോൾ ഇപ്പോഴും അത് ആസാം പണിക്കാർ ഇടക്ക് എടുത്ത് വായിക്കുമ്പോൾ ഈ പുനർവായനയിൽ തെളിയുന്ന അദ്ദേഹം എത്ര കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിരിക്കുന്നു, ആ പുതിയ കാലത്തിൽ അത് നമ്മോട് സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള അത്തരം കവിതകൾ. അത് മറ്റൊരു എനിക്കിഷ്ടപ്പെട്ട കവിയാണ് ഇടശ്ശേരി. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു കവിത എന്ന് പറയുന്ന കുറച്ച് ദൈർഘ്യമുള്ളൊരു കവിതയാണ്. അങ്ങനെ ഓരോ പുസ്തകവും നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ആ പുസ്തകത്തിൽ നിന്നും ഒരുപാട് പരിണാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. ഒരിക്കലും വായിച്ചു തീരാത്ത നമുക്ക് കുറച്ച് എഴുത്തുകാരുണ്ട്. ഇതിൽ ബഷീറുണ്ട്, മാധവിക്കുട്ടിയുണ്ട്, ഒ വി വിജയനുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്. പൊൻകുന്നം വർക്കിയുടെയൊക്കെ ഇപ്പോഴും ആ കഥകൾ, അന്തോണി നീയും അച്ഛനായോടാ എന്നൊക്കെയുള്ള കഥകൾ ഇപ്പോഴും വായിക്കുമ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന, അതായത് ആത്മീയതയുടെ അംശങ്ങളില്ലാത്ത മതബോധങ്ങൾ, അതിൻ്റെ പാപരത്വത്തെ അതികഠിനമായി വിമർശിക്കുന്ന ഒരു കഥയാണത്. അത് നമ്മൾ ആലോചിക്കുക, ഇപ്പോഴും ആ കഥ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉതുപ്പാൻ്റെ കിണർ എന്നൊക്കെ പറഞ്ഞത് ഒരു വലിയ തരത്തിലുള്ള പാരിസ്ഥിതികമായ ഉള്ളിലുള്ള ഉണർവിൻ്റെ ഒരു ആവിഷ്കാരമാണ് അത്. ജലരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. മാധവിക്കുട്ടിയുടെ, മാധവിക്കുട്ടി വളരെ ചെറിയ വരികളിലൂടെ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവരോടൊരു കവിത ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സാധാരണ കവികളാണെങ്കിൽ അത് എൻ്റെ സ്നേഹം വസന്തം പോലെ മനോഹരമെന്നോ അല്ലെങ്കിൽ വളരെ അങ്ങനെ ആർത്തിൽ മാത്രമാണ് പറയുക. പക്ഷേ അതിൻ്റെ ആ ടെക്സ്റ്റ് നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അനേകം പുസ്തകങ്ങളിലൂടെ, കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയായി നിൽക്കുന്ന, കാലത്തിന് വേണ്ടി കരുതി വച്ച ഒരുപാട് അടരുകളുള്ള കൃതികളെ ഞാൻ ഒരു വളരെ പ്രണയപൂർവ്വം അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല എഴുത്തുകാരൊക്കെ ഉണ്ട്. ചിലർക്ക് ശ്രദ്ധ കിട്ടാതെ പോരും. അതിലൊരാളാണ് എനിക്ക് തോന്നിയത് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ ഒരു എൻ്റെ തന്നെ സമകാലീനായ ഒരു എഴുത്തുകാരനാണ് മനോജ് ജാദവേദർ. മനോജിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ലോകമാണ് മനോജിൻ്റെ കഥകൾ. അപ്പം നമ്മൾക്കിടയിൽ തന്നെ വളരെ മികച്ച കഥകളും നോവലുകളും ചിന്തകളും പങ്കുവെക്കുന്ന തരത്തിലുള്ള മറ്റ് സാഹിത്യകൃതികളും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യ രൂപം കൂടിയാണത്.
1: ഞാൻ എന്റെ വായന ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഞാൻ എന്റെ വായന ശ്രീകുമാർ മുഖത്തല സംസാരിക്കുന്നു.
2: എൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വായന വളരെ സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്ന ഒന്നാണ്. അത് ഏതെങ്കിലും തരത്തിൽ പരപ്രേരണ കൂടാതെ തന്നെ വായന വന്നു ചേർന്നു എന്ന് പറയണം. എൻ്റെയൊക്കെ ഉള്ളിലേക്ക് ധാരാളം കവിതകൾ അതിനു മുമ്പ് പ്രവേശിച്ചു. എൻ്റെ അച്ഛൻ ചൊല്ലിക്കേട്ടിട്ട്, എൻ്റെ അയൽക്കാർ ചൊല്ലിക്കേട്ടിട്ട് പലതരം കവിതകൾ, ഇപ്പം ചങ്ങമ്പുഴയുടെ കവിതകൾ അല്ലെങ്കിൽ വയലാറിൻ്റെ കവിതകൾ ഒക്കെ അങ്ങനെ പ്രവേശിച്ചു. അച്ഛൻ ചൊല്ലിക്കേട്ടിട്ട് ഞാൻ വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും ഇടശ്ശേരിയുടെയും വൈലോപ്പള്ളിയുടെയും ഒക്കെ കവിതകൾ അതിനു മുമ്പേ തന്നെ മനസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇത് അതൊരു ബോധപൂർവമായ കേൾവി പോലും ആയിരുന്നില്ല. അവരൊക്കെ ചൊല്ലുമ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ കുട്ടികൾക്കൊരു പാസീവ് ലിസണിങ് ആയിരുന്നു. കഥകൾ ധാരാളം കേട്ടു. ആ കഥകളൊക്കെ അക്കാലത്തെ സിനിമകളൊക്കെ തന്നെ വലിയ കൃതികളിൽ നിന്ന് സ്വീകരിച്ച ഇതിവൃത്തങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ട് ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കൃതികളിലേക്ക് കൂടി പ്രവേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏതോ ഒരു സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. വീട്ടിൽ അച്ഛൻ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കും. ബാലപ്രസിദ്ധീകരണങ്ങളൊന്നും അങ്ങനെ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നില്ല, ഉള്ളത് തന്നെ അങ്ങനെ ലഭ്യവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയവർ വായിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പുസ്തകങ്ങളാണ് ചെറിയ പ്രായത്തിലേ വായിച്ചത്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും 10-12 വയസ്സുള്ളപ്പോൾ മാർത്താണ്ഡവർമ്മയൊക്കെ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അത് പരാജയപ്പെട്ടിട്ടും ഉണ്ടാവണം, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ലാസിക്കുകളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാനിടയാവുന്നു. നാട്ടിലൊരു പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട്. അത് പാർട്ട് ടൈമായി പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയാണ്. ഞാനും എൻ്റെ വായനക്കാരായിട്ടുള്ള ചില സുഹൃത്തുക്കളും എല്ലാ വെക്കേഷൻ കാലത്തും അവിടെ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് അവിടെ വായിക്കാൻ ചെല്ലുകയും അവിടുത്തെ പാർട്ട് ടൈം ലൈബ്രറിയനായിരുന്ന മാധവൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട, അദ്ദേഹത്തെ അങ്ങനെ വേണം പറയാൻ, വളരെ പ്രിയപ്പെട്ട ഒരാളായി തീർന്നു അദ്ദേഹം. ഞങ്ങൾ ഓരോ ദിവസവും വായിക്കുന്ന പുസ്തകം അടുത്ത ദിവസം കൊണ്ടുചെല്ലുന്നതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ഫുൾ ടൈം ജോലി ചെയ്യാൻ ആരംഭിച്ചു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നീടാണ് ആ വായന വികസിച്ച് വളരുന്നത്. ഒരുപക്ഷെ വായനയെ നമ്മൾ കുറ്റാന്വേഷണ

0: കഥകൾ വായിക്കുകയോ നമ്മൾ പിൽക്കാലത്ത് പൈങ്കിളി എന്ന് വിളിക്കപ്പെട്ട കൃതികൾ വായിക്കുകയോ ഒക്കെ അക്കാലത്ത് ചെയ്തിട്ടുണ്ടാവണം. ആ വായന നമ്മളുടെ നാട്ടുമൊഴിയുമായി കലർന്നിട്ടാണ് ആ വായനയ്ക്ക് വികാസമുണ്ടായത്. അച്ചടി മലയാളത്തോടൊപ്പം തന്നെ നാട്ടിലെ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിലേക്കും അവരുടെ വിനിമയങ്ങളിലേക്കും നമ്മൾ കടന്നിരുന്നു. അപ്പോൾ ധാരാളം പഴമൊഴികൾ, നാടൻ പാട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. മുതിർന്നവർ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ കാണുന്നു. ഈ നാടകം കാണുക എന്ന് പറയുന്ന ഒരു വായനയാണ് കേട്ടോ. നമ്മളുടെ ഇപ്പോഴത്തെ വിചാരം ഈ അച്ചടിച്ച പുസ്തകം വായിച്ചാലേ വായനയാവൂന്നാണ്. ശരിക്കും അങ്ങനെയല്ല. അപ്പോൾ അത് മനസ്സിലാക്കലാണ്. ആ മനസ്സിലാക്കൽ നടക്കലാണ് വായനയ്ക്ക് പ്രധാനമല്ല. അത് ചിന്തയുടെ വികാസത്തിന് ഉപയുക്തമാവുന്ന തരത്തിൽ സമൂഹമാണ് അതിന് നമ്മളെ പ്രേരിപ്പിച്ചത്. അല്ലാതെ വായനയൊക്കെ എൻ്റെ ഒരു അത്ഭുത സിദ്ധി കൊണ്ടുണ്ടായി എന്നല്ല. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു തലമുറയുടെ പിന്നിലാണ് ഞാൻ വന്നത്. അപ്പോൾ ആ വലിയ സ്വപ്നം, അവർക്ക് വലിയ ലോകത്തിന് സമത്വം ഉണ്ടാവും, മനുഷ്യരെല്ലാം തുല്യരാവും എന്നൊക്കെ പറയുന്ന വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കഠിനമായിട്ടുള്ള പഠനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആഴമേറിയ വിശകലനത്തിലോ നിന്നല്ല വന്നത്. അതൊക്കെ എഴുത്തിൽ നിന്നും പാട്ടിൽ നിന്നുമാണ് വന്നത്. വയലാറിനെ അറിയുന്നു, ഒ എൻ വിയെ അറിയുന്നു, പി ഭാസ്കരനെ അറിയുന്നു, തിരുനെല്ലൂർ കരുണാകരനെ അറിയുന്നു, പുതുശ്ശേരി രാമേന്ദ്രനെ അറിയുന്നു. ഇതൊക്കെ ഈ സ്വപ്നത്തിൻ്റെ ഭാഗമായി അറിഞ്ഞതാണ്. അങ്ങനെ വലിയൊരു സ്വപ്നം കാണാൻ ഒരു സമൂഹത്തെ പ്രേരിപ്പിച്ചവർ എന്ന നിലയിലാണ് അവരെ കാണുന്നത്. ആ സ്വപ്നം പിന്നെയും കുറേ കാലം നിലനിന്നു. ആ നിലനിന്ന സ്വപ്നത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സ്വപ്നത്തിന് ഭംഗമുണ്ടായി എന്ന് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഒ എൻ വി സാറിൻ്റെ മയിൽപ്പീലി എന്ന് പറയുന്ന സമാഹാരത്തിലെ ഭൂമികന്യയെ വേൾക്കാൻ വന്ന മോഹമേ ഇന്ദ്രകാർമുഖമെടുത്ത് നീ കുലച്ചു തകർത്തുന്നു എന്ന് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം അത് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ എന്താണ് ഈ ഭൂമികന്യയെ വേൾക്കാൻ വന്ന മോഹം, ഏത് ഇന്ദ്രകാർമുഖമാണ്, ഇന്ദ്രൻ്റെ വില്ലാണത് ഒടിച്ചു കളഞ്ഞത് എന്നൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു. കുട്ടികൃഷ്ണ മാരാർ ശരിക്കും ഭാരത പര്യടനം വായിക്കുന്നു. നമ്മൾ ചെറിയ പ്രായത്തിൽ ഭാരത പര്യടനം വായിക്കുമ്പോൾ ആ ഭാരത പര്യടനത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് മാരാരൊരു അഭിഭാഷകനെ പോലെ നിന്ന് മഹാഭാരത കൃതികൾ വിശകലനം ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ഞെട്ടലുണ്ടാവുന്നു. അതിനെയൊക്കെ നമ്മളെ പുതിയ പുതിയ മേഖലകളിലേക്ക് നയിക്കണം. കെ പി അപ്പൻ സാറിൻ്റെ ഭാഷ, കെ പി അപ്പൻ സാറിൻ്റെ ഭാഷയുടെ കാവ്യാത്മകതയിൽ മുഗ്ധരായി പോകുന്നു. വി രാജകൃഷ്ണൻ എഴുതുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കാക്കനാടൻ്റെ ഉഷ്ണമേഖല ഉൾപ്പെടെയുള്ള, ഒറോദ ഉൾപ്പെടെയുള്ള നോവലുകൾ വായിച്ചിട്ട് നമ്മൾ വേറൊരു പുതിയ ലോകം നമുക്ക് കാത്തിരിക്കുന്നു എന്നറിയുന്നു. എം ടിയുടെ നോവലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എം ടി. വായനയിലേക്ക് നമ്മളെ നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ആകാശവാണിയിലെ ജോലി എന്ന് പറയുന്നത് വായനയായിരുന്നു. അതിന് എന്നെ സഹായിച്ച എല്ലാ ഘടകവും, അത് സാധാരണക്കാരൻ്റെ മാധ്യമത്തിലൂടെ സംസാരിക്കേണ്ടി വരുമ്പോൾ എന്നെ സഹായിച്ച ഈ നമ്മളുടെ ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വായനയുടെ സംസ്കാരമാണ് അതിനെ സഹായിച്ചത്. അത് വായനയുടെ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ വാക്കുകളാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മളുടെ കാവ്യപാരായണത്തിൻ്റെ, വിമർശന കൃതികളുടെ പാരായണത്തിൻ്റെ എല്ലാം ഗംഭീരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. അതൊക്കെ ഒരു അനുഭവമാണ്. പാവങ്ങൾ വായിക്കുമ്പോൾ പാവങ്ങളിലെ നന്മ മാത്രമുള്ള ഒരു കൃതി നമ്മൾ വായിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഏറ്റവും പുതിയ കഥാകൃത്തുക്കളെ, ഏറ്റവും പുതിയ കവികളെ. ഇപ്പോൾ നമ്മൾ മരണവംശം വായിക്കുന്നു, ആത്രേയകം വായിക്കുന്നു. കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനിടയിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ഗംഭീരമായ കൃതികളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ്റെ ഒരാമുഖം വായിക്കുന്നു. നമ്മൾ അങ്ങനെ ഏറ്റവും പുതിയ വായനയിൽ ഏറ്റവും പുതിയ കുട്ടികളുടെ കവിതകൾ വായിക്കുന്നു. കഥകളി കാണുക വായനയാണ്. ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്നെ കഥകളി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. വായിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് തരത്തിലായാലും അത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റും.
1: ഞാൻ എന്റെ വായന, ശ്രീകുമാർ മുഖത്തല സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

നാളെ രാവിലെ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില EP. ആറ് 15-ന് കാവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ കവിത പ്രേമാമൃതം. ആലപിക്കുന്നത് ജ്യോതി മേനോൻ. 7:15 ആരോഗ്യ മാമൂല്യം ഡോക്ടർ TP അരുൺകൃഷ്ണൻ പങ്കെടുക്കുന്നു. തുടർന്ന് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫറൂഖ് കിഞ്ചനവർദ്ധം.

മനം, റീഗൽ ജുലൈ സേവന വാർത്തകൾ എന്നിവ. ഏഴ് 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. ഏഴ് 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. എട്ട് 8:30 സസ്നേഹത്തിൽ ബാലസാഹിത്യകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മകൾ ഡോക്ടർ ഉഷ നീലകണ്ഠൻ. 9:00 ഓർമ്മച്ചെപ്പ്, MSV സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന KV ശബരിമണി.

0: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈശ്വർ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. ടി എച്ച് ലളിത വയലിൻ, കെ പി രമേശ് ബാബു മൃദംഗം. ത്യാഗരാജഗുരും ആശ്രയേ എന്ന് തുടങ്ങുന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രാഗം കേദാരം, ആദിതാളം, തിശ്രനട, വരദദാസർ കൃതി.

ഈശ്വർ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് ലളിത വയലിൻ, കെ പി രമേശ് ബാബു മൃദംഗം. ഇനി ഗുരുലേഖ എതുവണ്ടി എന്ന ത്യാഗരാജകൃതി, ഗൗരി മനോഹരി രാഗം, ഖണ്ഡചാപ്പ് താളം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനമാണ്, ശ്രീവത്സൻ ജയമേനോൻ പാടിയത്. ബി ശശികുമാറിൻ്റെ വരികൾ, പെരുമ്പാവൂർ ജെ രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.